ദേവേഭ്യോ ജുഷ്ടം ജുഷ്ടം ദേവേഭ്യോ ദേവേഭ്യോ ജുഷ്ടമിഹേഹ ജുഷ്ടം ദേവേഭ്യോ ദേവേഭ്യോ ജുഷ്ടമിഹ ജുഷ്ടമിഹേഹ ജുഷ്ടം ജുഷ്ടമിഹ ബരിഹിർബരിഹിരിഹ ജുഷ്ടം ജുഷ്ടമിഹ ബരിഹിഹി ഇഹ ബരിഹിർബരിഹിരിഹ

0: वासुः इति अष्टादशोऽध्यायः।
1: ॐ नमः शिवाय। You are listening to Shaivam.org radios. 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
2: നമ്മളുടെ പ്രയത്നമൊന്നും ഇല്ലാത്ത തലത്തിൽ തന്നെ നമ്മൾ വിജയിച്ചിട്ടുണ്ടെന്നും എവിടെയൊക്കെ ഒരു വിശ്വാസം മാത്രമായി കണ്ടുവോ അതിനറിവില്ലായ്മയിൽ എന്തെല്ലാം ചെയ്തു കൂട്ടിയാലും ദുഃഖം മാത്രമായി സംഭവിക്കുന്നതും കാണാം. ഇത് വളരെ എളുപ്പമാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ, പക്ഷെ അഹന്ത ഈ കണക്ക് കൂട്ടാൻ പോലും നമ്മളെ പലപ്പോഴും വിടില്ല. നമുക്കതിനെ അറിയുകയും ചെയ്യാം, ഇന്നത് ചെയ്തതിന്റെ ഫലമാണ് ഇന്നതെന്നും ഇന്നതിന്റെ ഫലമാണ് ഇന്നതെന്നും കൃത്യമായി അറിഞ്ഞിട്ടും അഹന്ത അത് മറ്റുള്ളവരുടെ കാരണം കൊണ്ടാണെന്ന് സ്ഥാപിക്കാൻ വ്യാഖ്യാനിച്ച് വിഷമിക്കുന്നത് കാണാം. അറിവും ആരോഗ്യവും ആയുസ്സും നഷ്ടപ്പെടുന്നതും അവിടെയാണ്. ശരിയല്ല, നമുക്കെല്ലാം എന്നും ഒരു പ്രതിയോഗിയുണ്ട്. അത്രത്തോളം കാലം ഈശ്വരൻ നമുക്ക് വിശ്വാസം മാത്രമാണ്. ശബ്ദം എവിടെ ഏത് വ്യക്തിയിൽ കേവലമായി വരുന്നുവോ അതെല്ലാം ഈശ്വരനാണെന്നറിയുകയും ഏത് വ്യക്തി ശാരീരികമോ മാനസികമോ ഇന്ദ്രിയപരമായ ഒരാഗം കൊണ്ട് നമ്മോട് എന്തു പറയുന്നുവോ അവിടെയൊക്കെ ഈശ്വര നിഷേധമാണെന്നറിയുകയും ചെയ്താൽ എളുപ്പമാണ്. പക്ഷേ നമ്മളുടെ ശരികൾ ശരിവെക്കുന്നത് കൊണ്ട് നമുക്ക് ആരോടും പ്രിയമുണ്ടാവില്ലല്ലോ. ഒരു കുഞ്ഞിനും അവന്റെ അച്ഛനോടും അമ്മയോടും അവന്റെ ശരികളെ പ്രോത്സാഹിപ്പിച്ചതിന്റെ പേരിൽ മമതയുണ്ടാവില്ല, കാരണം അത് അവന് തന്നെ സമ്മതമായതാണ്. അതിനൊരു സത്യറ്റ് പ്രത്യേകതയൊന്നും തരുന്നില്ല. മമതയെല്ലാം തെറ്റിനെ ശരിയാക്കി വ്യാഖ്യാനിക്കുന്നവരോട്. അങ്ങനെയല്ല, നമുക്ക് തെറ്റ് പറ്റുമ്പോഴും അതിനെ ശരിയായി വ്യാഖ്യാനിക്കുന്ന ഒരു അച്ഛനെ, ഒരമ്മയെ, ഒരാചാര്യനെ, ഒരു ഗുരുവിനെ, ഒരു സ്നേഹിതനെ തേടിയുള്ള യാത്രയാണ് നമ്മുടെ ജീവിതം മുഴുവൻ. അല്ലെന്നുണ്ടോ? അല്ലെന്നുണ്ടോ? അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ആരുമായും ചേരാൻ പറ്റില്ല, കാരണം അവനും അത് തേടി തന്നെയാണ് നമ്മുടെ അടുക്കിലോട്ട് ചേരേണ്ടതിനോട് ചേരേണ്ടെന്ന പടി ചേരുമ്പോ ചേർച്ച തകരാറിലാക്കുന്നതാണ് ഈ ലൗകിക ജീവിതം. ശരിയല്ല, രണ്ടുപേരും ഒരുമിച്ച് അതെന്ന് പറഞ്ഞു. അപ്പൊ അവർ തമ്മിൽ ഈ ചേർച്ചയല്ലാവണം. നിന്റെ തെറ്റ് ഞാനും എന്റെ തെറ്റ് നീയും വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്തുന്നിടത്തോളം നമുക്ക് ഇരുവിച്ചു വാ. എന്റെ തെറ്റ് നീ തെറ്റാണെന്ന് കണ്ടാൽ, നിന്റെ ശരിയെ കൂടി വേണ്ടി വന്നാൽ ഞാൻ ഇവിടെ എല്ലാ ലൗകിക ബന്ധങ്ങളും ഈ തലത്തിലേ ഉള്ളൂ. ശരിയാണെന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി, സമസ്ത ലൗകിക ബന്ധങ്ങളും ഇവിടെ ഉള്ളൂ. ഇതിലൂടെ ആത്മബോധത്തിന്റെയോ അതിന്റെ ഏഴ് അയൽവക്കത്തോ എത്തില്ല. അപ്പൊ അതുകൊണ്ട് സൃഷ്ടിയിലെ ശ്രദ്ധ, എല്ലാ സൃഷ്ടിക്കും മുമ്പും ശ്രദ്ധ വേണം. ആ ശ്രദ്ധയിൽ നിന്ന് പ്രഥമം ബീജവപനം, ഏത് ബീജത്തിൽ? വാസനാ ബീജത്തിൽ. അവിടെയാ സൃഷ്ടി നടക്കുന്നത്. പഠിക്കാൻ എളുപ്പത്തിന് ഭരതൻ മാനായ കഥയൊക്കെ നമുക്ക് ഇഷ്ടംപോലെ പഠിക്കാം. ഗീതാകാരനും ഇത് പറയും. യം യം വാ വിസ്മരൻ ഭാവം ത്യജത്യന്തേ കളേവരം തം തമേ വൈദി കൗന്ദേയ സദാ തദ്ഭാവഭാവിത. അത് ഗീതയിൽ പറഞ്ഞത് കേട്ടിട്ട് ഒരേ അർത്ഥത്തിൽ മാത്രം പഠിക്കരുത്. മരണാസന്നനായ ഒരുവൻ മരിക്കാൻ പോകുന്ന സമയത്ത് എന്ത് സ്മരിച്ചുകൊണ്ട് മരിക്കുന്നുവോ അതായി അവൻ അടുത്ത ജന്മത്തിൽ വരുന്നു. ഇങ്ങനെയാണ് അതിന്റെ സ്ഥൂലമായൊരർത്ഥം. എന്തു സ്മരിച്ചുകൊണ്ട് നിങ്ങൾ സുഷുപ്തിയിലേക്ക് പോകുന്നുവോ, മുൻകർമ്മങ്ങളുടെ ഏത് തുടർച്ചയെ സ്മരിച്ചുകൊണ്ട് നിങ്ങൾ സുഷുപ്തിയിലേക്ക് പോകുന്നുവോ, അതാണ് നിങ്ങളുടെ ജാഗ്രതയായി പൊട്ടിവിടരുന്നത് എന്ന് നിങ്ങളുടെ നിത്യപ്രളയത്തിൽ. ഇവിടെ പ്രപഞ്ചത്തെ നിങ്ങൾക്ക് മാറ്റിമറിയാം. നിങ്ങളുടെ നിശബ്ദതയുടെ നിമിഷങ്ങളിൽ ചിച്ചക്തി എങ്ങനെ സങ്കല്പിച്ചിട്ടാണോ നിങ്ങളുടെ വ്യക്തിജീവിതം സമഷ്ടിയിൽ തുടരുന്നത്, അതായിത്തീരുന്നു എന്ന് നിങ്ങളുടെ നിത്യജീവിത സങ്കല്പത്തിലും. മൂന്നെണ്ണം പറഞ്ഞു. ഒന്ന്, മരിക്കാൻ പോകുന്ന ഒരുവൻ എന്തു സ്മരിക്കുന്നു അതുപോലാണ് ഇനി അവന്റെ ജന്മം. ജനിതക കലകളിൽ അവൻ സൂക്ഷിക്കുന്ന ഓർമ്മകളുമായാണ് അവൻ വീണ്ടും ജനിക്കുന്നത്. അങ്ങനെ സൂക്ഷിച്ചു വെച്ച ഓർമ്മകളോടുകൂടി വന്ന ഞാൻ എന്റെ ഓർമ്മകളെ പരിശോധിക്കുകയും നന്നാക്കുകയും ചെയ്യുന്നുവെങ്കിൽ അടുത്ത ജന്മം എനിക്ക് ഞാൻ ഇച്ഛിക്കുന്നത് പോലാക്കാം. അതിനാണല്ലോ ഇത് പഠിക്കുന്നത്. രണ്ട്, ഓരോ നിമിഷവും ജനിക്കുന്നവനാണ് ഞാൻ. എന്റെ ഓരോ നിമിഷത്തിനും ഇടയിൽ ഒരു മരണവും ഒരു ജനനവുമുണ്ട്. ഓരോ നിമിഷത്തിലും ഓരോ നിമിഷാർത്ഥത്തിലും എന്റെ കാലത്തിന്റെ ഏതേകകത്തിലും, നല്ലോണം ശ്രദ്ധിക്കണേ, എന്റെ കാലത്തിന്റെ ഏതേകകത്തിലും ജനിമരണങ്ങൾ കലർന്നാ നിൽക്കുന്നേ. എന്റെ മൃത്യുവിൽ നിന്നുണരുന്ന ഓരോ വാക്കും ഓരോ പുനഃസൃഷ്ടി നടത്തുകയാണ്. എന്റെ ഓരോ നോട്ടവും പുനഃസൃഷ്ടി നടത്തുകയാണ്. എന്നെ കാണുന്ന ഒരു വ്യക്തിയെ ഒരു ദിവസം മുമ്പ് ഞാൻ നോക്കിയപ്പോഴുള്ള നോട്ടത്തിൽ നിന്ന് അയാൾ എന്നെക്കുറിച്ചുണ്ടാക്കിയ യുഗങ്ങൾ നീടുന്ന കഥകളും കൽപ്പനകളും മുഴുവൻ ഇപ്പോൾ ഞാനൊന്ന് നോക്കുമ്പോൾ അത് അസ്ഥാനത്താണെന്ന് അയാളെ കൊണ്ടെത്തിക്കാൻ എന്റെ ഇന്നത്തെ നോട്ടത്തിന് കഴിയും. ശരിയല്ല, ഇയാളെ പണ്ട് ഞാൻ എന്നെടുത്ത് വെച്ച് കണ്ടിരുന്നു, ആ കക്ഷി അല്ലല്ലോ ഇയാൾ. ഇത്ര മാറുവോ, ഇത്ര മാറുവോ? ഏറ്റവും വലിയ ശത്രുതയെ ഏറ്റവും വലിയ പ്രേമമായും, ഏറ്റവും വലിയ പ്രേമത്തെ ഏറ്റവും വലിയ ശത്രുതയായും ഈ നിമിഷാർത്ഥത്തിന്റെ സൃഷ്ടികൾ കൊണ്ട് എനിക്ക് മാറ്റിമറിക്കാം. യം യം വാവിസ്മരൻ ഭാവം തജത്യന്തേ കളയപരം, അതെന്റെ നിമിഷാർത്ഥത്തിലെ സുഷുപ്തിയിലേക്ക് വരെ കൂട്ടിക്കൊണ്ടുപോയി പഠിക്കാൻ പര്യാപ്തമാകുമാറ് വിപുലമായാണ് ഭഗവാൻ എഴുതിയിരിക്കുന്നത്. സുഷുപ്തിയും സ്വപ്നവും ജാഗ്രതവും ഉണ്ട്. സ്വപ്നവും ജാഗ്രതവും ആ സുഷുപ്തിയാൽ അങ്കിതമാണ്. എന്റെ ഓരോ നിമിഷത്തിനും ഒരു സുഷുപ്തിയുണ്ട്. ഒരു നിശ്ചേഷ്ടതയിൽ നിന്നാണ് എന്റെ ജാഗ്രത ഉണർന്നു വരുന്നത്. ആ നിശ്ചേഷ്ടതയിൽ നിന്ന് യഥാതഥമായി നല്ല വാക്ക്, നല്ല പ്രവൃത്തി, നല്ല മനസ്സ് ഒക്കെ ആദ്യമായി എന്റെ മനസ്സ് നന്നാകണം. എങ്ങനെ നന്നാകുന്നു? അതുപോലെ ലോകം. അവൻ വളരെ നല്ലവനായിരുന്നു, അവനെ മറ്റേയാൾ അടിച്ചു, അടിക്കില്ല. ഇങ്ങനെയാണ് ഭാരതീയ ചിന്ത. ഞാൻ വളരെ കൂടുതൽ ക്ലേശിച്ചു, വളരെ നല്ലവനായിരുന്നു, എന്നെ അയാൾ തെറി പറഞ്ഞു, പറയില്ല. അയാൾ വളരെ നല്ലവനായിരുന്നു, ഞാൻ അയാളെ തെറി പറഞ്ഞു. പഠിക്കേണ്ട രീതിയാ പറയുന്നു. ഇത് പഠിക്കുന്നത് നേരെ ഉൽത്തയായിട്ടാണ് നമ്മൾ പഠിച്ചതിന്റെ. അവനത് അർഹിക്കുന്നവനാണ്. അതുകൊണ്ട് ഞാൻ ഒന്ന് കൊടുത്തു, അതുകൊണ്ട് ഞാൻ രണ്ട് ചീത്ത വിളിച്ചു. അപ്പോൾ അവന്റെ തലത്തെ അപഗ്രഥിക്കാൻ എന്റെ തലം പോലും അറിയാത്ത ഞാൻ കേമനാകുന്നതോടെ പഠനം തീർന്നു. സത്യം മനസ്സിലാകുന്നില്ല. സ്വപ്നം ചോദിച്ചോണ്ടാ പറയുന്നത്.
3: നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങൾ ആ സമയത്ത് നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ സങ്കല്പത്തിലേക്ക്.
2: ആ ചോദ്യം കൊണ്ട് തന്നെ പറഞ്ഞു, ഭാര്യയ്ക്ക് രണ്ട് കൊടുത്തു. നിങ്ങൾ കൊടുത്തിട്ട് ഭാര്യയുടെ അച്ഛനും അമ്മയും നാട്ടുകാരും വന്നപ്പോ നിങ്ങൾ പറഞ്ഞു അവൾ അർഹിക്കുന്നതാണ്. ഞാൻ രണ്ടല്ലേ കൊടുത്തുള്ളൂ, നിങ്ങളായിരുന്നെങ്കിൽ നാല് കൊടുക്കുമായിരുന്നു. അവിടെ പഠനം ആത്മനിഷ്ഠമല്ല, അവിടെ പഠനം വസ്തുനിഷ്ഠമാണ്. വസ്തുവിനെ അറിയണമെങ്കിൽ നിങ്ങൾ അത് നിങ്ങളെ അറിയണം. നിങ്ങളുടെ ബോധസത്ത ചാഞ്ചാടിയിട്ടാണ് വസ്തുവിനെ കാണുന്നതെങ്കിൽ നിങ്ങൾ വസ്തുവിനെ അല്ല കാണുന്നത്, നിങ്ങളെയാണ് കാണുന്നത്. പറഞ്ഞു മനസ്സിലായി? അതിന്റെ വികാരം നിങ്ങളിൽ നല്ലിച്ച് നിൽപ്പുണ്ടെങ്കിൽ കേൾക്കുന്ന അവരുടെ അച്ഛനമ്മമാർ നിങ്ങളെ വിശ്വസിക്കുകയും വിശ്വസിക്കുകയും ഇല്ല. നേരെ നിങ്ങളുടെ വികാരമാണ് തെളിവ്, തെറ്റ് നിങ്ങളിലാണ്. അതാണ് സ്വപ്നം. ചോദിച്ച സ്വപ്നം അവിടെയാണ്. ഓരോ സുഷുപ്തിയിൽ നിന്നും നിങ്ങൾ ഉളവാക്കുന്ന സ്വപ്നങ്ങളാണ് കാരണം. ഭൂമാവിൽ സ്വപ്നങ്ങൾ ഉണ്ടാകാതിരിക്കുമെങ്കിൽ ഓരോ സുഷുപ്തിയും നിങ്ങൾക്ക് നിയന്ത്രണത്തിലെടുക്കാൻ കഴിയുമെങ്കിൽ ഈ വിശ്വം നിങ്ങൾക്ക് എങ്ങനെയും എടുത്ത് കളിക്കാം. അതിന് ഓരോ നിമിഷാർത്ഥത്തിലും ജാഗ്രത വേണം. ജാഗ്രത മീൻസ് ജാഗ്രതല്ല, ശ്രദ്ധ. അതിന് ഈശ്വരാനുഗ്രഹമാണ്. മറ്റൊരർത്ഥത്തിൽ ഈശ്വരാനുഗ്രഹമാണ്. അപ്പൊ വാസനയാലാണ്, ബീജവാസനയാലാണ് സൃഷ്ടി നടക്കുന്നത്. സമഷ്ടി വാസനയാലാണ് സമഷ്ടി സൃഷ്ടി നടക്കുന്നത്. ആ വാസന നിയന്ത്രിതമായാൽ, അപ്പോ വാസന തന്നെ മനുഷ്യ ബീജം. സൃഷ്ടി ആരംഭിക്കുവാൻ മുഖ്യ വാസന കർമ്മോ ഉപാധിക ബ്രഹ്മം, അതിനെയാണ് ബ്രഹ്മദ്രവം എന്ന് ആദ്യം പറഞ്ഞ വെള്ളം. അപ്പൊ ആക്ക് ധാതു വക്രഗതി എന്നർത്ഥം. മന്ദാകിനി പര്യായം വിയദ്ഗംഗാ സ്വർണദി സുരദീ ദീർഘിക എന്ന്. സ്വർണദി എന്ന് പറഞ്ഞാൽ സ്വർഗനദി. സുരദീർഘിക, ഇവിടെ ദീർഘിക കുളമെന്നർത്ഥം. വാബീതു ദീർഘിക, അതിനുശേഷം പൃഥ്വിയിൽ തന്നെ ഈ സ്വർണഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു സാഗരൻ. കഥ അറിയാം, കഥ ഞാൻ പറഞ്ഞ നേരം കളയണ്ട അല്ലേ. കപിലമഹർഷിയുടെ ആശ്രമത്തില് കുതിര എന്നതും അല്ലേ. അതിനെ ചെന്നെടുക്കുമ്പോ കപിലൻ സങ്കല്പിച്ച് ഭസ്മമാക്കിയതും അങ്ങനെ സാഗരപുത്രന്മാര് സഗരന്മാര് മൊത്തം ഇതായതും അതിൽ പിന്നീട് അംശുമാൻ സഗരന്മാരെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ചതും കപിലോപദേശപ്രകാരം. അംശുമാൻ പ്രയത്നിച്ചിട്ട് പറ്റാതെ വന്നിടത്ത് ദിലീപൻ തുടങ്ങുന്നതും ദിലീപന്റെ പ്രയത്നവും വഴിക്ക് വെച്ച് തീരുമ്പോൾ വീണ്ടും ഭഗീരഥൻ ഏറ്റെടുക്കുന്നതും സാഗരൻ ഏറ്റെടുക്കുന്നതും ആ സാഗരൻ ഏറ്റെടുത്ത് ഭൂമിയിലേക്ക് ഗംഗയെ കൊണ്ടിരുന്നതുമായ കഥയൊക്കെ കാൽപ്പനികമായി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കഥയുടെ പിന്നിലുള്ള ആധ്യാത്മികതയൊന്നും ചിലപ്പം പഠിച്ചിട്ടുണ്ടാവണമെന്നില്ല, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടാവണമെന്നില്ല, ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും, ഉണ്ടാവണമെന്നില്ല, നീറ്റ് നോട്ട്. അപ്പൊ അതിന് പഠിക്കാൻ എളുപ്പം. ഗംഗയ്ക്ക് മൂന്ന് ധാരകളാണ് പുരാണങ്ങൾ പറയുന്നത്. ഒന്ന് സ്വർഗത്തിൽ, രണ്ട് പൃഥ്വിയിൽ, മൂന്ന് പാതാളത്തിൽ. സ്വർഗംഗ, ഭൂഗംഗ, പാതാളഗംഗ എന്ന് ഗംഗയെ പറ്റി പറയും ഈ മൂന്ന്. അതുകൊണ്ട് ത്രിപഥഗാമിനി എന്ന പേര്. തൃഷു പതിഷു ഗന്ധം ശീലം യസ്യ ത്രിപഥഗാമിനി. പുരാണങ്ങളൊക്കെ ഈ അല്ല, ഗംഗയും ഗംഗാജലവും ഒക്കെ വളരെ പവിത്രമാണ്. സ്ഥൂലമായും അങ്ങനെ തന്നെയാണ്, സൂക്ഷ്മമായി മാത്രമല്ല, ആധ്യാത്മിക അംശത്തിൽ മാത്രമല്ല. ലോകത്തിലെ സകല മാലിന്യവും വാരിയിടുന്ന ഗംഗയിലെ ജലം ഒരു കുപ്പി ഉണ്ടെന്ന് വീട്ടി വെച്ചാൽ അതിൽ പുഴുക്കൾ ഉണ്ടാവില്ല. ആ നിലയിലും അത് പവിത്രം തന്നെയാണ്, തർക്കമൊന്നുമില്ല. കാരണം പലരും പോയി ഗംഗാജലം കൊണ്ടൊന്ന് വീട്ടി വെക്കാറുണ്ട്. ബാക്കി ഏത് വെള്ളം എടുത്തു വെച്ചാലും, ഏത് കിണറ്റിലെ വെള്ളം എടുത്തു വെച്ചാലും അതില് കീടങ്ങൾ ഉണ്ടാവും. ഗംഗ ഏതറ്റത്തു നിന്നെടുത്താലും, ഏറ്റവും കൂടുതൽ ശവം ഒഴുകുന്ന കാശിയിൽ നിന്നെടുത്താൽ ഉൾപ്പെടെ, ഏറ്റവും കൂടുതൽ ശവം ഒഴുകുന്നത് കാശിയിലാണ്. അവിടുന്ന് തന്നെ പോയി മുക്കിയെടുക്കുക. അപ്പുറത്ത് ശവം ഒഴുകുമ്പോൾ തന്നെ ഇപ്പുറത്തുനിന്ന് വെള്ളം മുക്കിയെടുക്കുക, കൊണ്ടുവന്ന് വെക്കുക. അപ്പൊ അത് ബാഹ്യമായും അവർ ഉപമ കൊണ്ടുപോയപ്പോ ഉപമ വളരെ ഗംഭീരമാണ്. ഇത് സിക്കന്ദർ പറയുന്നുണ്ട്. ഇതിനെപ്പറ്റി ആദ്യം പറഞ്ഞ ആളുകളിൽ ഒരാള് സിക്കന്ദറാണ്. സിക്കന്ദറിനെ അറിയും
4: തോന്നുന്നു.
2: ആരും ഉണ്ടോ ചോദിച്ചാൽ മാഷ് എവിടെ പോയി നോക്കിയാലും അങ്ങനെ തന്നെ കാണാം. ഗംഗയുടെ ഒരു പ്രത്യേകത അത് സിക്കന്ദറാണ് ആദ്യം പറയുന്നത്. സിക്കന്ദർ കേട്ടിട്ടില്ലേ? സിക്കന്ദറുടെ അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അലക്സാണ്ടർ ദ ഗ്രേറ്റ്. അയാള് ലോകപര്യടനത്തിനിറങ്ങുമ്പോ സോക്രട്ടീസ് പറഞ്ഞുവിടുന്ന ഒരു കാര്യമുണ്ടെന്ന് പറയുന്നുണ്ട്, അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുഖരാത്ത്, സിക്കന്ദർ എന്നുള്ളത് ഭാരതീയ നാമം അലക്സാണ്ടറിന്, സുഖരാത്ത് എന്നുള്ളത് സോക്രട്ടീസിന്റെ ഇന്ത്യൻ നാമം. പൗരാണിക ഋഷിമാര് അവിടുന്നുള്ള പേര് വന്നു കഴിഞ്ഞാല് തർജ്ജമ ചെയ്യാതെ സ്വീകരിച്ചിരുന്നില്ല. ആർദർ ആവലൻ പേര് മാറ്റിയിട്ട് മാത്രമേ നമ്മൾ സ്വീകരിക്കാറുള്ളൂ. കാരണം നമ്മളുടെ ദേശത്തിന്റെ സംസ്കൃതിക്ക് അണങ്ങുമാർ അവരെ കാണാനുള്ള, ഉയർത്തി കാണുവാനുള്ള ഒരു മാനസികാവസ്ഥ എന്നുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ പേര് തന്നെ പേരാക്കി മാറ്റിക്കൊണ്ട് കാണാനുള്ള ഒരു വളർച്ച നമുക്കുണ്ട്. വളർച്ചയാണ് മോശമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ? അപ്പൊ അതുകൊണ്ട് ആ സോക്രട്ടീസ് പോരുമ്പോ ഈ ഗംഗയിലെ ജലം സോക്രട്ടീസ് ചോദിക്കുന്നുണ്ട് സിക്കന്ദറിനോട്. ഗംഗയിലെ ജലം പിന്നെ ഋഷി അവരെ വന്ദിക്കുമ്പോ എന്റെ സന്ദേശം അറിയിക്കണം എന്നെല്ലാം പറയുന്നുണ്ട്. പിന്നെ കൊണ്ടിയലേണ്ട വസ്തുക്കളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ ഗംഗാജലമാണ്. രണ്ട്, ഇവിടുത്തെ അനന്തനിധികളായ വൈദിക സംസ്കൃതിയിലെ ഗ്രന്ഥ സമുച്ചയങ്ങൾ ഇത് സിക്കന്ദർ സ്മരിക്കുന്നുണ്ട്. ഏതായാലും ആ കഥ വരെ. അപ്പം ഗംഗ മറ്റേ തരത്തിലും പവിത്രമാണ്. ഇത് ബ്രഹ്മാണ്ഡ പുരാണത്തിലുമൊക്കെ പറയും. ആ ത്രിപഥഗാമിനിയായ ഭൂമിയിലേക്ക് വന്ന ചെറിയ ധാരയാണ് ഭഗീരഥൻ പൂർവന്മാരെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നത്. ആ മന്ദാകിനി സലിലം ബ്രഹ്മാണ്ഡ പുരാണത്തിൽ അതിന് ക്ഷീരതുല്യ ജല എന്നാ പറയാ, പരിശുദ്ധ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോ സുമേരുവിന്റെ പുത്രി മനോരമ, മനോരമയെ ഹിമവാൻ പത്നിയായി സ്വീകരിക്കുക, അവളിൽ ഗംഗയുണ്ടായിട്ട് ആ ഗംഗയെ ദേവകൾ പ്രാർത്ഥിച്ച് ദേവലോകത്തേക്ക് കൊണ്ടുപോയി എന്ന് വാൽമീകി രാമായണം പറയും. ഭൂമിയിൽ നിന്ന് തന്നെ പോയ ഗംഗയാണ് അവിടെ എത്തിയതെന്നാണ് വാൽമീകി രാമായണ കഥ. ഗംഗാ സ്തോത്രങ്ങളിൽ ഏറ്റവും പ്രസിദ്ധവും വാൽമീകിയുടെ സ്തോത്രമാണ്. വാൽമീകി, വ്യാസൻ, കാളിദാസൻ, ശങ്കരൻ ഇവരെല്ലാം ഗംഗാ സ്തോത്രമുണ്ട്. വ്യാസന്റേത് ഗംഗ ഒഴുകുന്നതായി തോന്നുകയും ചെയ്യും. ഗംഗാതരംഗരമണീയ ജടാകലാപം ഗൗരീ നിരന്തര വിഭൂഷിത വാമഭാഗം നാരായണ പ്രിയമനന്ത കേട്ടിട്ടില്ല? ഇത് ഗംഗാ സ്തോത്രമാണ്. അത് വ്യാസന്റെയാണ്, വേദവ്യാസന്റെയാണ്. അപ്പൊ ഇങ്ങനെ ഗംഗയെക്കുറിച്ചൊക്കെ ഒരുപാട് കൃതികൾ നമുക്കുണ്ട്. ഇപ്പൊ നമുക്ക് അങ്ങനെയുള്ള കൃതികളൊന്നും ഇപ്പൊ ഏതായാലും ഉണ്ടാവില്ല, അതിൽ പേടിക്കാനുമില്ല. ആ മന്ദാഗിരിയെ തന്നെയാണ് ഭഗീരഥൻ കൊണ്ടുപോയത്. അപ്പൊ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് ദേവകളുടെ അഭീഷ്ടപ്രകാരം പോയി അവിടെ നിന്ന് കൊണ്ടുവന്നൊക്കെയാണ് ഐതിഹ്യകഥ. ഐതിഹ്യകഥ എടുത്താൽ മതി, ആധ്യാത്മിക നമുക്ക് പുറകെ നോക്കാം. അപ്പൊ ആകാശഗംഗ സൂക്ഷ്മരൂപത്തിൽ ബ്രഹ്മദ്രവമാണ്. ആ ബ്രഹ്മദ്രവമായ, അതായത് ജീവാത്മാവ് പരലോക ഗമനം നടത്തുമ്പോൾ അപവേഷ്ടിതമായി പോകുന്നു എന്ന് പറയും. തദന്തര പ്രതിപത്തൌ രഹതി സംപരിശ്വത്ത എന്ന് വ്യാസൻ. അവിടെയാണ് അപരിവേഷ്ടിതമായി പോകുന്നത്. പ്രശ്ന നിരൂപണാഭ്യാം ലോകാന്തര പ്രതിപത്തിക്ക് വേണ്ടി ജീവാത്മാവ് ജലത്താൽ വേഷ്ടിതനായിട്ട് പോകുന്നു. അങ്ങനെയാണ് നമ്മുടെ യാത്ര. അതുകൊണ്ടായി കർമ്മം ചെയ്യുമ്പോഴൊക്കെ ജലം പ്രോഷണം ചെയ്യുന്നതൊക്കെ, ജലം പ്രോഷണം ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത ജന്മത്തിലേക്കുള്ള ജലം ഉണ്ടാവില്ല എന്നൊരു കാര്യകാരണ രൂപമായ ദേഹത്തേക്ക് വെച്ചിട്ട് സങ്കല്പിക്കും. അപ്പൊ ജലത്തിലാണ് ജീവന്റെ ആദ്യത്തെ തുളിപ്പും, ജലരൂപമാണ് ശുക്രവും. ജലരൂപമായിരിക്കുന്ന കുംഭീജവും ജലരൂപമായിരിക്കുന്ന സ്ത്രീ രജസ്സും തമ്മിൽ ചേർന്നിട്ടാണ് സൃഷ്ടി തന്നെ നടക്കുന്നത്. അതുകൊണ്ട് ജലമാണ് ഇതെല്ലാമെന്ന് പൗരാണികന്റെ കൽപ്പന. അത് ആദിശങ്കരാചാര്യരുടെ ഗംഗാ സ്തോത്രത്തിലും കാണാം. ഗംഗേ ത്രൈലോക്യസാരി സകല സുരവധു ദൗതവിസ്തീർണതോയെ പൂർണ്ണ ബ്രഹ്മസ്വരൂപേ ഹരിചരണരജോ ഹാരിണി സ്വർഗമാർഗേ പ്രായശ്ചിത്തം യതിസ്യ തവജലഗണിക ബ്രഹ്മഹത്യാദി ഭാവേ കസ്ത്വം ശ്രോതും സമർത്ഥ സ്ത്രീ ജഗദാ ജഗദാഘ ഹരേ ദേവി ഗംഗേ പ്രസീദ എന്ന് ശ്രീശങ്കരൻ. അത് സ്തോത്രവും നിങ്ങൾക്ക് ഈ കൂടെ ഓർക്കാൻ വേണ്ടി പറഞ്ഞു മാത്രം. അപ്പൊ മൂന്ന് ലോകങ്ങളുടെയും ഭൂമി സ്വർഗം പാതാളം ഇതിന്റെ സാരവും ലൗകികമായി ഗംഗയാണ്. അപ്പൊ സമ്പൂർണ്ണ ജഗത്തിന്റെ സാരം ഗംഗയാണ്. എങ്ങനെ? അപ്പൊ ഗംഗയുടെ ആധ്യാത്മിക അർത്ഥം നോക്കിയാലേ ഇത് മനസ്സിലാവും. ഭൂസ്വർഗ പാതാളങ്ങൾ മൂന്നിന്റെയും സാരം ഗംഗയാണെന്ന് പറഞ്ഞാൽ സകലതിന്റെയും സാരം. അപ്പൊ ഗംഗ നൈരന്തര്യമുള്ളവളാണ്, ഗംഗ പ്രവാഹ നിത്യതയുള്ളവളാണ്. പ്രവാഹ നിത്യത നൈരന്തര്യം എന്നൊക്കെ പറഞ്ഞാല് നമ്മൾ ഗംഗയെ പോയി കുളിച്ചിട്ട് മുങ്ങിട്ട് പൊങ്ങുമ്പോ ഞാൻ കുളിച്ചതും മാഷ് കുളിച്ചതും ഒരേ ഗംഗയിലല്ല, എന്നാൽ ഒരേ ഗംഗയിലാണ്. ഞാൻ മുങ്ങിയിട്ട് പൊങ്ങിട്ട് പിന്നെ മുങ്ങുന്നത് ഒരേ ഗംഗയിലല്ല, എന്നാൽ ഒരേ ഗംഗയിലാണ്. പ്രവാഹ നിത്യതയിൽ, കാരണം ആദ്യത്തെ വെള്ളം ഈ പ്രവാഹ നിത്യതയുള്ള ഭൂസ്വർഗ പാതാളങ്ങളെ യോജിപ്പിക്കുന്ന ഗംഗ ഏതാണ്? പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിലെ പ്രവാഹ നിത്യത ഏതാണ്? ഗംഗാശബ്ദം കൊണ്ട് അതാണ്. ഇപ്പൊ ഏതാണ് ആ പ്രവാഹ നിത്യതയുള്ള കർമ്മം? പ്രപഞ്ചം നിലനിൽക്കുന്നത് കർമ്മത്തിലാണ്. കർമ്മത്തിന്റെ നിത്യതയാണ് ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ. നമ്മുടെ പൂർവന്മാരൊക്കെ ചെയ്ത് കൈമാറിത്തന്ന കർമ്മങ്ങളിലൂടെ കടന്നു കിടന്നാണ് നമ്മുടെ ഇവിടം വരെ എത്തിയത്. പക്ഷേ ബോധം നമുക്ക് കുറവായതുകൊണ്ട് നമ്മൾ ജനിച്ച് നമ്മൾ മരിക്കുന്നത് വരെയുള്ള കർമ്മങ്ങളുടെ സ്വരൂപം മാത്രമാണ് ഈ പ്രപഞ്ചമെന്ന് തെറ്റിദ്ധരിക്കുന്നത്. അവിടെ നിങ്ങൾ ആധുനികമെന്നും പൗരാണികമെന്നും ഒക്കെ വേലി കെട്ടിത്തിരിക്കുന്നു. ഏതൊരറിവും അറിവായിത്തീരുന്നതിന് മുമ്പൊരറിവുണ്ടാവണം, അതിനു മുമ്പൊരറിവുണ്ടാവണം, അതിനു മുമ്പൊരറിവുണ്ടാവണം, അതിനു മുമ്പൊരറിവുണ്ടാവണം. അപ്പൊ അറിവിന്റെ ഒരു ചാക്രിക ഗമനമാണ് ഈ പ്രപഞ്ചം. അറിവോ കർമ്മരൂപവുമാണ് പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം. കർമ്മരൂപമല്ലാത്ത ഒരറിവും പ്രപഞ്ചത്തിൽ ബാക്കിയുണ്ടാവില്ല. ഞാൻ പഠിക്കുന്നതും ഞാൻ ഉൾക്കൊള്ളുന്നതും ഞാൻ കാണുന്നതും ഞാൻ ചെയ്യുന്നതും എല്ലാം എന്റേതല്ല, എനിക്ക് മുമ്പ് ചെയ്തു വെച്ചതിന്റെ തുടർച്ചയാണ്. അതിനെ പഠിച്ചാൽ അതിന് മുമ്പ് ചെയ്തു വെച്ചതിന്റെ തുടർച്ചയാണ്, അതിനെ പഠിച്ചാൽ അതിന് മുമ്പ് ചെയ്തു വെച്ചതിന്റെ തുടർച്ചയാണ്. എത്ര പുറകോട്ട് പോകാൻ കഴിയുന്നുവോ അത്രയും പുറകോട്ട് പോകുമ്പോൾ ഞാനും ഞാൻ പഠിച്ചതും ഇനി വരാനിരിക്കുന്നവൻ പഠിക്കുന്നതുമെല്ലാം അതിൽ പൂർണമായി ഉണ്ട് എന്നും അതാണ് കൂടുതൽ മനോഹരമെന്നും ഞാൻ പഠിച്ചു വന്നപ്പോഴുള്ള തെറ്റാണ് ദുഃഖങ്ങളെന്നും പഠിച്ചും പിരിച്ചും പോകും തോറും ദുഃഖം കൂടുകയാണെന്നും കാണാം. പ്രപഞ്ചഗമനത്തിന്റെ രീതി എത്രത്തോളം യാത്ര ഇങ്ങോട്ട് വന്നോ അത്രത്തോളം സത്യത്തിൽ നിന്നും അത്രത്തോളം ആനന്ദത്തിൽ നിന്നും അത്രത്തോളം അറിവിൽ നിന്നും അകന്നു എന്ന് മാത്രമേ പഠിക്കാനുള്ളൂ എന്ന് സമ്മതാവില്ലാത്ത കാര്യങ്ങളായി പറയും. സമ്മതമാവില്ലാത്ത കാര്യങ്ങളായി പറയും. എന്നെക്കാൾ എന്റെ സമൂഹത്തെക്കാൾ ആരോഗ്യം എന്റെ അച്ഛനും എന്റെ അച്ഛന്റെ സമൂഹത്തിനും ഉണ്ടായിരുന്നു. എന്നെക്കാൾ എന്റെ സമൂഹത്തെക്കാൾ അറിവ് ഭൗതികമായും ആധ്യാത്മികമായും എനിക്ക് മുമ്പുള്ള തലമുറയ്ക്കുണ്ടായിരുന്നു. എന്നെക്കാൾ എന്റെ സമൂഹത്തെക്കാൾ സ്നേഹം, കരുണ, സത്യം, ധർമ്മം എന്റെ മുമ്പുള്ള തലമുറയ്ക്കുണ്ടായി. എന്നെക്കാൾ, എന്റെ സമൂഹത്തെക്കാൾ ഓജസ്സും തേജസ്സും എന്റെ മുമ്പുള്ള സമൂഹത്തിനുണ്ടായി. വെറും കൽപ്പനയായിട്ട് എടുക്കുക ഞാൻ പറഞ്ഞിടത്തോളം കാര്യങ്ങൾ. സമ്മതിക്കാൻ പറ്റാത്ത ഒരെണ്ണം മാത്രം ഇങ്ങോട്ട് തിരിച്ചു പറയും. പഴകും തോറുമാണ് അറിവ് സത്യത്തോട് കൂടുതൽ എടുക്കുന്നത്. പഴയതാകും തോറുമാണ് അറിവ് മൂടുപടമില്ലാതെ തെളിയുന്നത്. പഴകും തോറുമാണ് സ്നേഹത്തിനും വാത്സല്യത്തിനും അഹിംസയ്ക്കും അസ്തേയത്തിനും ഒക്കെ അർത്ഥമുണ്ടാകുന്നു. ഇത്രയും എന്റെ ഒരു വെറും വാക്കായി. ദിസ് എ സ്റ്റേറ്റ്മെന്റ്. ഞാൻ ഉറപ്പിച്ചു പറഞ്ഞാൽ കൂട്ടരുത്, വെറും സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ഒരു നിമിഷം നല്ലപോലെ ആലോചിച്ച് തീരുമാനിക്കണം. വളരെ ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമുള്ളൂ.
3: ശരിയാണ്.
2: അയൽവക്ക ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, അച്ഛനമ്മമാരോടുള്ള ബന്ധങ്ങൾ, ശകാരിക്കുമ്പോഴും അടിക്കുമ്പോഴും ചീത്ത വിളിക്കുമ്പോഴും ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല. ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാണ് ചെയ്തത്. സ്റ്റേറ്റ്മെന്റിൽ ഞാൻ ഒരു ശതമാനം പോലും നിങ്ങൾ ഞാൻ പറയുന്നതിനോട് അനുകൂലിക്കണമെന്ന നിഷ്ഠയുള്ളവനല്ല. ഇറ്റ്സ് ഓൺലി എ സ്റ്റേറ്റ്മെന്റ്. ടേക്ക് ഇറ്റ് ആസ് എ സ്റ്റേറ്റ്മെന്റ്, മിയർ സ്റ്റേറ്റ്മെന്റ്. അല്ല, എന്റെ ശബ്ദം പോലും സ്റ്റേറ്റ്മെന്റിന് അപ്പുറത്തേക്ക് പോകാൻ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ പറഞ്ഞത്. അല്ല, നിങ്ങളെ കൊണ്ട് അതിന് പോസിറ്റീവായി ഒരു ഉത്തരം പറയിപ്പിക്കണമെന്ന മാനസികാവസ്ഥയോടുകൂടി പറഞ്ഞ സ്റ്റേറ്റ്മെന്റും അല്ല, വെറും ഒരു സ്റ്റേറ്റ്മെന്റ്.
3: ഈ ബന്ധങ്ങളിൽ ചില അസ്ഥാനത്തായിട്ട് തോന്നുന്നുണ്ട്.
2: നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റിനെ വെറുതെ നോക്കും. എല്ലാ അംശത്തിലും, പഠനത്തിന്റെ എല്ലാ അംശത്തിലും നോക്കും.
4: പഠനത്തിന്റെ ഭൗതികപരമായിട്ട് നോക്കുന്ന സമയത്ത് എന്റെ ഉപ്പ് ഖുർആനുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ ലിപ്പും വരുന്നു.
2: അല്ല, ആ പഠനം അല്ലേ വെച്ച്. അങ്ങനെയാണ് ആ സ്റ്റേറ്റ്മെന്റ് ഇന്ന് വരുന്നത്. അതങ്ങ് മാറ്റി വെക്കുക. ആ സ്റ്റേറ്റ്മെന്റിന്റെ പിന്നിലെ സത്യം, അന്തസത്ത, വെതർ ഇറ്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്.
3: പക്ഷെ അതറിയുമ്പോൾ ഭാവി വളരെ അങ്ങോട്ടേക്ക് പോകും.
2: അപ്പോൾ സത്യത്തിൽ ഈ ഭാവി എന്നതിനേക്കാൾ ഒരു പുറകോട്ട് പോക്ക് ആവശ്യമാണെന്ന് വരുമോ എന്ന് പിന്നെ ചിന്തിക്കേണ്ടത്. ആ ചിന്തയൊക്കെ നമുക്ക് പുറകെയാകാം. അതിനു മുമ്പ് ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ? അത് മാത്രമാണ് ആലോചിക്കേണ്ടത്. ട്രൂ ആണോ? വക്കീലിന് മുമ്പുള്ളൊരു വക്കീലിന്റെ സ്നേഹവും കാരുണ്യവും വരുന്നവനോട് ഒരു തൊഴിലെന്ന നിലയിൽ എടുക്കുന്നതും വക്കീലിന് ശേഷമുള്ള ഒരു വക്കീലിന്റെ മാനസിക ഭാവവും ആ തൊഴിലിൽ വെച്ച് അവഗ്രഹിക്കുമ്പോൾ വക്കീലിന്റെ ആദ്യകാലത്ത് പ്രവൃത്തിയിൽ എടുക്കുന്നതായ ഒരു ജഡ്ജിന്റെ മനോഭാവവും അപവാദങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും. അത് മാറ്റിവെച്ചുകൊണ്ട് ജനറൽ ആയി ചോദിക്കുന്നു. അപവാദങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും. അപവാദത്തെ കണക്കിലെടുക്കരുത്. അപവാദം മീൻസ് എക്സെപ്ഷൻ. എക്സെപ്ഷനെ മാറ്റിവെച്ചിട്ടെടുത്താൽ പഴയ ജഡ്ജുമാണ്. അവരുടെ സ്വഭാവ സവിശേഷതകൾ രാഷ്ട്രീയ നേതാക്കന്മാരോടും രാഷ്ട്രീയത്തോടും എക്സിക്യൂട്ടീവിനോടും തന്റെ മതത്തോടും ജാതിയോടും തന്റെ ചുറ്റുപാടുകളോടും അവർ പുലർത്തിപ്പോന്ന ബന്ധങ്ങൾ അവരുടെ വെർഡിക്റ്റില് പ്രതിഫലിച്ചിരുന്നുവോ ഇല്ലയോ എന്നുള്ളതിനെയും ഇന്നുള്ളവർ പറയുമ്പോൾ അതൊക്കെ പ്രതിഫലിക്കുന്നുണ്ടോ എന്നുള്ളതിനെയും അങ്ങനെയുള്ളതിനെ അപഗ്രഥിക്കാം. അങ്ങനെ അപഗ്രഥിക്കുമ്പോൾ ഇന്നലെയുടെ ആളുകളെക്കാൾ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന്, ഇതാണ് എന്റെ ചോദ്യത്തിന്റെ അന്തസത്ത. ഒരു വിദ്യാർത്ഥിയും ഒരു അധ്യാപകനും തമ്മിലുള്ള ബന്ധത്തിൽ ഇന്നലത്തെ അധ്യാപകന്റെ മാനസികാവസ്ഥ.
0: ഓം നമഃ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം.org റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം.org. ഓം നമഃ ശിവായ.

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: ആചാര്യ പരമ്പരയെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ചർച്ച ആരംഭിക്കുകയാണ്. ബ്രഹ്മസൂത്ര ശാങ്കര ഭാഷ്യം, ഉപോദ്ഘാത ഭാഷ്യം, അതിന്റെ അധ്യാസ ഭാഷ്യമാണ് നമ്മൾ ചർച്ച ചെയ്തത്. അടുത്ത് ആഹ കോയം അധ്യാസോ നാമേതി അവിടെ മുതലാണ്. ഉച്ചേതി സ്മൃതിരൂപ പരത്ര പൂർവ എന്ന് തിരുത്തിക്കോളും. അതിൽ മലയാളം ടുത്തിരിക്കുന്നതിന് തെറ്റാണ്. പൂർവ ദൃഷ്ടാവഭാസ പൂർവ എന്ന് എഴുതിയിരിക്കുന്നു. പൂർവ എന്നത് തിരുത്തണം. തം കേജിത് അന്യത്ര അന്യധർമ്മ അധ്യാസ ഇതി വദന്തി. കേജിത് തു യത്ര യദധ്യാസ തദ്വിവേക അഗ്രഹ നിബന്ധനോ ഭ്രമ ഇതി. അന്യേ തു യത്ര യദധ്യാസ തസീവ വിപരീത ധർമ്മത്വകൽപ്പന ആചക്ഷതേ ഇതി. സർവഥാപി സർവ എന്നാണ് അവിടെയും തെറ്റിയിട്ടുണ്ട്. സർവഥാ അപി തു അന്യസ്യ അന്യധർമ്മ അവഭാസതാം ന വ്യഭിചരതി തഥാ ച ലോകേ അനുഭവ ആയില്ല. അനുഭവ ശുക്തികാ ഹി രജത വദ് അവഭാസതേ ഏകഹ ചന്ദ്ര സദ്വിതീയവത് ഇതി. ഇവിടെ അധ്യാസത്തിന്റെ സാമാന്യ ലക്ഷണം, നിമിത്തം, ഫലം ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞപ്പോൾ വീണ്ടും അതിൻ്റെ വിശേഷമായ ലക്ഷണം അതറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ആഹാ, ഇവിടെ ശിഷ്യൻ ചോദിക്കുകയാണ്, കോയം അധ്യാസോ നാമേതി ആഹ എന്നാണ്. അധ്യാസോ നാമ, അധ്യാസം എന്നാൽ എന്താണ്? ഇത്യാഹ എന്ന് ചോദിക്കുന്നു. കോയം അധ്യാസോ നാമ, അധ്യാസം എന്നാൽ എന്താണ്? ഇവിടെ ലോകപ്രസിദ്ധമായ അധ്യാസ ലക്ഷണം ആണ് ഇവിടെ പറയാൻ പോകുന്നത്. അതായത് സർവ അനുഭവ സിദ്ധമായിരിക്കുന്ന അധ്യാസം. ഇപ്പം അഹം അനുഭവം അധ്യാസമാണ്, ആത്മ അനാത്മ അധ്യാസമാണ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് ശാസ്ത്രചിന്തകന്മാർക്ക് മാത്രം വേർതിരിച്ചറിയാൻ കഴിയാവുന്നുള്ള കാര്യമാണ്. സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അഹം അധ്യാസം നടക്കുന്നു, ശരീരവും ആത്മാവും തമ്മിൽ അധ്യാസമുണ്ട്, ഇത്തരം കാര്യങ്ങളൊന്നും സാധാരണ മനുഷ്യർക്കറിയില്ല. പക്ഷെ പുറമേ നടക്കുന്ന അധ്യാസത്തിൽ അതെല്ലാവർക്കും അനുഭവമുള്ളതാണ്. ഇങ്ങനെ ശുക്തിയിൽ രജതാഭ്യാസം, മുത്തുച്ചിപ്പിയിൽ വെള്ളി അധ്യസിക്കുന്നു, ഇതാണ് ലോകപ്രസിദ്ധമായ അധ്യാസം എന്ന് പറയുന്നത്, എല്ലാവർക്കും അറിയാവുന്നുള്ള അധ്യാസം. ഈ അധ്യാസത്തിന്റെ ലക്ഷണം ആണ് ഇനി പറയാൻ പോകുന്നത്. കാരണം അത് എല്ലാവർക്കും വ്യക്തമായതുകൊണ്ട്. അപ്പൊ ലോകപ്രസിദ്ധമായ അധ്യാസത്തിന്റെ ലക്ഷണം ഇവിടെ ചോദിക്കുകയാണ്, അത് പറയുകയാണ്. അടുത്ത് അധ്യാസത്തിന്റെ ലക്ഷണം പറയുകയാണ്. ലക്ഷണ പ്രമാണാഭ്യാം വസ്തുസിദ്ധി എന്ന് പറയും. ഇതൊരു ശാസ്ത്രമര്യാദയാണ്. അതായത് ഏതെങ്കിലും ഒരു വസ്തു സിദ്ധിക്കണമെങ്കിൽ ലക്ഷണത്തിലൂടെയും പ്രമാണത്തിലൂടെയും ആണ് സിദ്ധിക്കേണ്ടതെന്നാണ്. ലക്ഷണത്തിലൂടെ വസ്തുവിന്റെ സ്വരൂപസിദ്ധി, പ്രമാണത്തിലൂടെ നിശ്ചയം, അതാണ് രണ്ടിന്റെയും പ്രയോജനം. ലക്ഷണത്തിലൂടെ ആ വസ്തു എന്താണെന്ന് ശ്രദ്ധിക്കുന്നു, പ്രമാണത്തിലൂടെ അതിന്റെ നിശ്ചയം വരുന്നു. ഇപ്പം ഏതെങ്കിലും ഒരു വസ്തു ഉണ്ട് എന്ന് നമ്മൾ പറയണമെങ്കിൽ ശാസ്ത്രമര്യാദ അനുസരിച്ച് ആ വസ്തുവിന്റെ ലക്ഷണവും പ്രമാണവും പറയണം. അല്ലെങ്കിൽ ഇപ്പോൾ ആർക്കും എന്തും പറയാം, മറ്റുള്ളവരെ അംഗീകരിക്കേണ്ടി വരും. ഞാൻ പറയുകയാണ്, ഞാൻ കണ്ടിട്ടുണ്ട് രണ്ട് കൊമ്പുള്ള ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വാക്കിൽ വിശ്വസിക്കുന്നവർ ചിലപ്പോൾ അത് വിശ്വസിച്ചെന്ന് വരും. പക്ഷേ സാമാന്യ ബുദ്ധിയുള്ള ഒരാളിന് അത് സ്വീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ സ്വീകരിക്കണമെങ്കിൽ അതിന് എന്താണ് ലക്ഷണം എന്ന് പറയണം, എന്താണ് അതിന് പ്രമാണമെന്നും പറയണം. രണ്ടിനും തുല്യ പ്രാധാന്യമാണ്. ഇവിടെ ഇപ്പോൾ ലക്ഷണം ചോദിക്കുകയാണ്. വ്യാപൃത്തർ വ്യവഹാരോവാ ലക്ഷണസ്യ പ്രയോജനം എന്ന് പറയും. ലക്ഷണം കൊണ്ടുള്ള, നേരത്തെ പറഞ്ഞു, വസ്തുസ്വരൂപസിദ്ധി ലക്ഷണത്തിലൂടെയും വസ്തുവിന്റെ നിർണയം പ്രമാണത്തിലൂടെയാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ലക്ഷണത്തിന്റെ പ്രയോജനമാണ് വ്യാവൃത്തി. വ്യാവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു വസ്തുവിനെയാണോ ലക്ഷണത്തിലൂടെ ബോധിപ്പിക്കുന്നത് ആ വസ്തുവിനെ മറ്റുള്ളതിൽ നിന്നും വേർതിരിച്ചറിയുക, അതാണ് വ്യാവൃത്തി എന്ന് പറയുന്നത്. ഇതരഭേദജ്ഞാനം എന്ന് പറയും. അപ്പോൾ മറ്റ് വസ്തുക്കളിൽ നിന്നും ഒരു വസ്തുവിനെ വേർതിരിച്ചറിയണമെങ്കിൽ അതിന് ലക്ഷണം പറയണം. സാധാരണ പറഞ്ഞു വരുന്ന ഒരു ഉദാഹരണമാണ് പശുവിന് ലക്ഷണം പറയുമ്പോൾ ആടയെന്ന് പറയും. ആടയാണ് പശുവിന്റെ ലക്ഷണം എന്ന് പറയും. പശു എന്ന് പറഞ്ഞാൽ പശുവും കാളയും, അതിനെല്ലാം ആട ലക്ഷണം എന്ന് പറയും. അപ്പോൾ ആടയുള്ളതിനെ പശു എന്ന് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കുന്നു. മറ്റ് ജീവികളിൽ നിന്നും ആന കുതിര ഇതിൽ നിന്നെല്ലാം വേർതിരിച്ച് അതിനൊന്നും ആടയില്ല. ഈ കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്ന സാധനമാണ് ആടയെന്ന് പറയും. ആടയും കൊമ്പും അത് പശുവിന്റെ ലക്ഷണമായിട്ട് പറയുന്നു, കാളയുടെയും മറ്റും ലക്ഷണമായി പറയുന്നു. മറ്റുള്ള പ്രാണികളിൽ നിന്നും അതിനെ വേർതിരിച്ച് മനസ്സിലാക്കുന്നതിന് ഒരു പ്രാണിയിൽ ഇരിക്കുന്ന വിശേഷമായ ഒരു ധർമ്മം, അതാണ് അതിന്റെ ലക്ഷണമായി പറയുന്നത്. മനുഷ്യന്റെ ലക്ഷണം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യത്വം എന്ന് പറയാം. അതാണ് മനുഷ്യന്റെ ലക്ഷണമായി നമുക്ക് പറയാവുന്നത്. മനുഷ്യത്വം എന്ന് പറയുമ്പോൾ മറ്റു പ്രാണികളിൽ നിന്നും മനുഷ്യനെ വേർതിരിച്ചറിയാൻ സഹായിക്കുന്ന എന്തെല്ലാം ഉണ്ടോ, മനുഷ്യനിൽ എന്തെല്ലാം സവിശേഷതകളുണ്ടോ അതിനെല്ലാം കൂടെ ചേർത്ത് മനുഷ്യന്റെ ഒരു വിശേഷമായ അസാധാരണമായ ഒരു ധർമ്മമാണ് ആ മനുഷ്യത്വം എന്ന് പറയുന്നത്. ആ മനുഷ്യത്വം എന്ന് പറയുന്നത് മറ്റു പ്രാണികളിലൊന്നും കാണാൻ പാടില്ല, എല്ലാ മനുഷ്യരിലും കാണുകയും വേണം. ആ മനുഷ്യത്വമുള്ളവൻ, മനുഷ്യത്വം എന്ന് പറയുമ്പം സൽഗുണമെന്നുള്ള അർത്ഥത്തിലല്ല, നമ്മൾ സാധാരണ അവൻ മനുഷ്യത്വമുള്ളവനാണെന്ന് പറഞ്ഞാൽ നല്ല ഗുണങ്ങളുള്ളവനാണെന്നുള്ള അർത്ഥത്തിലാണ്. ആ അർത്ഥത്തിലല്ല, മനുഷ്യനെ മറ്റു പ്രാണികളിൽ നിന്നും തിരിച്ചറിയാൻ സഹായിക്കുന്ന, പ്രത്യക്ഷമായി ബാഹ്യമായി തിരിച്ചറിയാൻ സഹായിക്കുന്ന മനുഷ്യനിലിരിക്കുന്ന അടയാളങ്ങൾ, അതാണ് മനുഷ്യത്വം എന്ന് ഇവിടെ പറയുന്നത്. അങ്ങനെ മനുഷ്യന്റെ ലക്ഷണം പറയുന്നു. അതുപോലെ ഏത് വസ്തുവിനെ കുറിച്ച് പറയുമ്പോഴും ആ വസ്തുവിനെ സർവസമ്മതമായി മനസ്സിലാക്കണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു പ്രത്യേക അടയാളം പറയണം, അതാണ് ലക്ഷണം. ആ ലക്ഷണം കൊണ്ട് ഉള്ള ഒരു പ്രയോജനം വ്യാവൃത്തി, അതായത് മറ്റ് പദാർത്ഥങ്ങളിൽ നിന്നും മറ്റ് വസ്തുക്കളിൽ നിന്നെല്ലാം അതിനെ വേർതിരിച്ചറിയുക, അതാണ് ലക്ഷണത്തിന്റെ പ്രയോജനം. അതുപോലെ മറ്റൊരു പ്രയോജനമാണ് വ്യവഹാരം, അതായത് ആ വസ്തുവിനെ സംബന്ധിച്ച് പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് പറയാനും ചിന്തിക്കാനും അതിനെ സംബന്ധിച്ചുള്ള പ്രവൃത്തികൾക്കും എല്ലാം ഈ ലക്ഷണം ഉപകരിക്കുന്നു. അതായത് ഇപ്പോൾ ലക്ഷണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി, എന്നിട്ട് ആ വസ്തുവിനെ, പശുവിനെ നമുക്ക് വേറൊരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. നമ്മൾ അത് പരിചയപ്പെടുത്തി കൊടുക്കുകയെന്ന് പറയുമ്പോൾ അത് വ്യവഹാരമായി. അതിന് ഈ ലക്ഷണം സഹായിക്കും, ഇന്ന ഇന്ന അടയാളങ്ങളുള്ളതാണ് പശു എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അപ്പം വ്യവഹാരമാണ് ലക്ഷണത്തിന്റെ മറ്റൊരു പ്രയോജനം. ഇപ്പോൾ ഒരു വസ്തുവിനെ കുറിച്ച് നമുക്ക് നിഷ്കൃഷ്ടമായി മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ലക്ഷണത്തിലൂടെ പറ്റൂ, മനസ്സിലാക്കാനും മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കാനും. അതുപോലെ ഏത് വസ്തുവിനെ കുറിച്ച് പറഞ്ഞാലും ശാസ്ത്രത്തിൽ എന്താണ് അത് അതിനെ വ്യക്തമായി നിഷ്കൃഷ്ടമായി മനസ്സിലാക്കണമെങ്കിൽ അതിന് ലക്ഷണം ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ ഈ അറിവിന് സാങ്കര്യം സംഭവിക്കും. എന്ന് വെച്ചാൽ വ്യക്തതയില്ലാതെ വരും, ഒരു ഒന്നിന്റെ അറിവ് വേറൊന്നിന്റെ അറിവുമായി കൂടിക്കലരും. അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടി, ആശയ വ്യക്തതയ്ക്ക് വേണ്ടി ഏത് വസ്തുവിനെ കുറിച്ച് പറഞ്ഞാലും അതിന്റെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ ലക്ഷണം പറയും. ഇവിടെ ആ ലക്ഷണമാണ് ഇവിടെ ചോദിക്കുന്നത്, അധ്യാസത്തിന്റെ ലക്ഷണം എന്താണ്. അപ്പൊ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാം. ഉച്ചതേ സമാനം പറയുന്നു, സ്മൃതിരൂപ പരത്ര പൂർവദൃഷ്ട അവഭാസ. അവഭാസം എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഇവിടെ അധ്യാസത്തിന്റെ ലക്ഷണമായി കഴിഞ്ഞു. എന്നാലത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയെല്ലാം പറഞ്ഞിരിക്കുന്നത്. സ്മൃതിരൂപ പരത്ര പൂർവദൃഷ്ട അവഭാസ എന്ന് പറഞ്ഞു. അവഭാസം എന്ന് പറഞ്ഞാൽ ബാധിക്കപ്പെടുന്ന ജ്ഞാനം എന്നർത്ഥം. ഏതറിവാണോ ബാധിക്കപ്പെടുന്നത് അതിനെ അധ്യാസം എന്ന് പറയും. പ്രസിദ്ധമായ ഉദാഹരണം ഇത് തന്നെ, കുത്തിച്ചിപ്പിയിൽ കാണുന്ന വെള്ളിയുടെ അനുഭവം. അത് ഒരു നിമിഷം നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നു, അടുത്ത നിമിഷം അത് ബാധിക്കപ്പെടുന്നു. അടുത്ത നിമിഷം നമ്മൾ മനസ്സിലാക്കുന്നു ആ ഇത് ചിപ്പി തന്നെ. അപ്പം മുമ്പുണ്ടായിരുന്ന അനുഭവം ബാധിക്കപ്പെട്ടു, എന്നുവെച്ചാൽ ഇല്ലാതായി. അത് മുമ്പ് കണ്ട്

പ്രമാണമായി അറിഞ്ഞതിന്, അല്ലെങ്കിൽ മുമ്പ് നമ്മൾ അനുഭവപ്പെട്ടതിന്, ഏതെങ്കിലും ഒരു പ്രമാണത്തിലൂടെ അറിഞ്ഞതിന്. പ്രത്യക്ഷമായി അറിയാമെന്ന് വെച്ചാൽ പ്രത്യക്ഷം ഒരു പ്രമാണം, അതിനെക്കുറിച്ച് നമ്മൾ വേറൊരു സന്ദർഭത്തിൽ ചർച്ച ചെയ്യാം. പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദം, അർത്ഥാപത്തി, അനുപലബ്ധി, ഇങ്ങനെ ആറ് പ്രമാണങ്ങളിലൂടെ ശരിയായ അനുഭവം ഉണ്ടാകാമെന്നാണ് ഇവിടെ അദ്വൈതികളുടെ അഭിപ്രായം. ഏതെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ച് നമുക്ക് ശരിയായിട്ടുള്ള അറിവ്, യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനം അല്ലെങ്കിൽ പ്രമ, അതുണ്ടാകുന്നത് വെറും പ്രത്യക്ഷത്തിലൂടെ മാത്രമല്ല. നമ്മൾ സാധാരണ ധരിച്ചിരിക്കുന്നത് പ്രത്യക്ഷമായി കണ്ടാൽ അത് ശരിയെന്നാണ്, അങ്ങനെയല്ല. പ്രത്യക്ഷത്തിലൂടെയോ അനുമാനത്തിലൂടെയോ ഉപമാനത്തിലൂടെയോ ശബ്ദത്തിലൂടെയോ അർത്ഥാപത്തിയിലൂടെയോ അനുപലബ്ധിയിലൂടെയോ ഏതെങ്കിലും തരത്തിൽ ഈ ആറ് പ്രമാണങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രമാണത്തിലൂടെ ഒരു വസ്തുവിനെ കുറിച്ച് അറിയ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ശരിയായ അറിവായിരിക്കും എന്നാണ്. പ്രത്യക്ഷം മാത്രം വേണമെന്നില്ല. അങ്ങനെ ഉണ്ടാകുന്ന ഒരു അറിവിനെ നമ്മൾ സ്മരിക്കുമ്പോൾ, ഓർക്കുമ്പോൾ അതിനെ സ്മൃതി എന്ന് പറയുന്നു, അതിനാണ് സ്മൃതി എന്ന് പറയുന്നത്. സ്മൃതി എങ്ങനെ ഉണ്ടാകുന്നു അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നത്, ഒരു വസ്തുവിനെ നമ്മൾ അറിയുമ്പോൾ ആ അറിവ് നമ്മുടെ ഉള്ളിൽ ഒരു സംസ്കാരത്തെ ഉണ്ടാക്കുന്നു, നമ്മുടെ അന്ധകരണത്തിൽ. സംസ്കാരം എന്ന് പറയുന്നത് പിന്നീട് ആ വസ്തുവിനെ ഓർക്കാൻ കാരണമായിരിക്കുന്ന ഒരു പ്രത്യേക ഒരു ധർമ്മം, അതിനാണ് സംസ്കാരം എന്ന് പറയുന്നത്. നമ്മുടെ അന്ധകരണത്തിനുണ്ടാകുന്നു എന്നാണ്. ഏതുപോലെ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ടേപ്പ് ചെയ്യുന്നു, നമ്മൾ ടേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ശബ്ദത്തെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വീണ്ടും ആ ടേപ്പിൽ നിന്ന് വീണ്ടും ആ ശബ്ദത്തെ നമുക്ക് കേൾക്കാൻ കഴിയുന്നു. അപ്പോൾ ഒരു തവണ നമ്മൾ അതിനെ ടേപ്പ് ചെയ്യുന്നു, രണ്ടാമത് വീണ്ടും അതിൽ നിന്ന് ആ ശബ്ദം വീണ്ടും കേൾക്കുന്നു. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ശബ്ദത്തെ സൂക്ഷ്മമായ രീതിയിൽ ആ ടേപ്പിൽ ആലേഖനം ചെയ്യപ്പെടുന്നു. അപ്പോൾ ആ ശബ്ദം അപ്പോൾ ടേപ്പിലിരിക്കുന്നു. ആ ടേപ്പിലിരിക്കുന്ന ശബ്ദം ആ ശബ്ദം പോലെയാണ്. അതായത് നമ്മൾ രണ്ടാമത് കേൾക്കുന്നതിന് മുമ്പ് ആദ്യം ശബ്ദത്തെ അതിൽ ടേപ്പ് ചെയ്യുമ്പോൾ ആ ടേപ്പിൽ ശബ്ദം എങ്ങനെ ഇരിക്കുന്നു, അതിലിരിക്കുന്നുകൊണ്ടാണോ രണ്ടാമത് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അത് സൂക്ഷ്മമായ കാന്തിക തരംഗങ്ങളാക്കിയോ മറ്റോ അതിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അത് വീണ്ടും ശബ്ദ തരംഗങ്ങളാക്കി മാറ്റുമ്പോഴാണ് നമ്മളതിനെ അറിയുന്നത്. അതുപോലെ നമ്മുടെ അന്ധകരണത്തിൽ നമ്മുടെ അനുഭവങ്ങൾ സൂക്ഷ്മ തരംഗങ്ങളാക്കി സൂക്ഷിക്കുന്നു. അതിനാണ് സംസ്കാരം എന്ന് പറയുന്നത്. വാസനയെന്ന് പറയും, അദൃഷ്ടം എന്ന് പറയും, അതിനെല്ലാം അല്പസ്വല്പ വ്യത്യാസങ്ങളുണ്ട്. ഇതിനെ സംസ്കാരം എന്ന് പറയുന്നു. ഇത് നമ്മുടെ പ്രവൃത്തിയിൽ നിന്നും ഉണ്ടാകുന്നു, നമ്മുടെ അറിവിൽ നിന്നുണ്ടാകുന്നു. പ്രവൃത്തിയിൽ നിന്നുണ്ടാകുന്നതിന് ഇത്തരം സംസ്കാരത്തെ വാസന എന്നും അദൃഷ്ടം അല്ലെങ്കിൽ ധർമാധർമ്മം എന്നും പറയുന്നു. നമ്മുടെ അറിവിൽ നിന്നുണ്ടാകുന്നതിനെ പൊതുവെ സംസ്കാരം എന്ന് പറയുന്നു. ഏതെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ നമ്മുടെ അന്ധകരണത്തിൽ അതിൻ്റെതായ സൂക്ഷ്മമായ മുദ്രകൾ നമ്മുടെ അന്ധകരണത്തിൽ പതിയുന്നു. അത് വീണ്ടും മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് വീണ്ടും ഉണർന്നു വരുന്നു. ഉണർന്നു വരുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്ന അനുഭവത്തെ നമ്മൾ സ്മൃതി എന്ന് പറയുന്നു. അപ്പോൾ അനുഭവത്തിൽ നിന്നും ആ അനുഭവത്തിന്റെ സംസ്കാരത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് സ്മൃതി എന്ന് പറയുന്നത്. പ്രത്യക്ഷ ജ്ഞാനം ഉണ്ടാകുന്നിടത്ത് വേദാന്തത്തിൽ എങ്ങനെ പ്രത്യക്ഷമായ ജ്ഞാനം ഉണ്ടാകുന്നു എന്നുള്ളതിന് വേദാന്തത്തിൽ പറയുന്നതിന് വൃത്തി പ്രക്രിയ എന്ന് പറയും. വൃത്തി പ്രക്രിയ, പ്രക്രിയ എന്ന് പറയുമ്പോൾ ശൈലി. അത് പലതരത്തിൽ ഉണ്ട്. പഞ്ചദേശി, വേദാന്ത പരിഭാഷ തുടങ്ങിയ ഗ്രന്ഥങ്ങളിലെല്ലാം പലതരത്തിലുള്ള വൃത്തി പ്രക്രിയകളെ കുറിച്ച് പറയുന്നുണ്ട്. എങ്ങനെ പ്രത്യക്ഷ ജ്ഞാനം ഉണ്ടാകുന്നു? പ്രത്യക്ഷ ജ്ഞാനം എന്ന് പറയുമ്പോൾ കണ്ണുകൊണ്ടൊരു വസ്തുവിനെ കാണുമ്പോൾ പ്രധാനമായിട്ട് എങ്ങനെയാണ് നമുക്ക് ആ അനുഭവം ഉണ്ടാകുന്നത്? നമ്മൾ സാധാരണ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഒരു വസ്തുവിനെ നമ്മൾ കാണുമ്പോൾ ആ വസ്തുവിന്റെ ഇമേജ് നമ്മുടെ റെറ്റിനയിൽ പതിക്കുന്നു. അത് നമ്മുടെ നെർവസ് വഴി ബ്രെയിനിൽ ചില പ്രത്യേക സ്ഥലത്ത് പോയി അവിടെ ചില പ്രവർത്തനങ്ങളെല്ലാം നടന്ന് ആ വസ്തുവിന്റെ കുറിച്ചുള്ള ബോധം നമ്മുടെ ഉള്ളിലുണ്ടാകുന്നു എന്നാണ് നമ്മൾ സാധാരണ പഠിച്ചിരിക്കുന്നത്. ഇതിനെ വേദാന്തം നിഷേധിക്കുന്നില്ല, പക്ഷേ ഈ രീതിയിലല്ല പറയുന്നത്. അവിടെ പറയുന്നത് എന്താണ്? നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നു എന്ന് പറഞ്ഞാൽ ചക്ഷുരിന്ദ്രിയം, കണ്ണിന് ചക്ഷു എന്ന് പറയുന്നു. ചക്ഷുരിന്ദ്രിയം കൊണ്ട് ഒരു വസ്തുവിനെ കാണുമ്പോൾ നമ്മുടെ ഈ ബാഹ്യമായി കാണുന്ന കണ്ണ് എന്ന് പറയുന്നതിനെ ഗോളകം എന്നാണ് പറയുന്നത്. ഗോളകം എന്ന് പറഞ്ഞാൽ ഇരിപ്പിടം, സ്ഥാനം എന്നർത്ഥം. ചക്ഷുരിന്ദ്രിയത്തിന് ഇരിക്കാനുള്ള ഒരു സ്ഥാനമാണിത്, ഗോളകം ആണ്. ഇത് ചക്ഷുരിന്ദ്രിയമല്ല. ചക്ഷുരിന്ദ്രിയം എന്ന് പറയുന്നത് ശുദ്ധ തന്മാത്രകളിൽ നിന്നും ഉണ്ടായിട്ടുള്ള അതിസൂക്ഷ്മമായ ഒരു ഭൗതിക പദാർത്ഥമാണ്. അതിസൂക്ഷ്മമായിരിക്കുന്ന ഒരു ഭൗതിക വസ്തുവാണ് ചക്ഷുരിന്ദ്രിയം.

0: പഞ്ചഭൂതങ്ങളിൽ നിന്നും ഉണ്ടായത്. ഭൗതികം എന്ന് പറഞ്ഞാൽ ഭൂതങ്ങളിൽ നിന്നും ഉണ്ടായത് എന്നർത്ഥം. ശുദ്ധ തന്മാത്രകളിൽ നിന്നും, പഞ്ചഭൂതങ്ങളുടെ ശുദ്ധ തന്മാത്രകളിൽ നിന്നും ഉണ്ടായിട്ടുള്ള അതിസൂക്ഷ്മമായ ഒരു വസ്തുവാണ്, അല്ലെങ്കിൽ ഒരു ശക്തി വിശേഷമാണ് കണ്ണ് എന്ന് പറയുന്നത്. ആ കണ്ണിന് ഇരിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഉള്ള ഒരു മാധ്യമം മാത്രമാണ് നമ്മൾ പുറമേ കാണുന്ന ഈ കണ്ണെന്ന് പറയുന്നത്. ഈ ചക്ഷുരിന്ദ്രിയ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഈ സ്ഥൂല ശരീരത്തിന് മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന സൂക്ഷ്മ ശരീരം, അതിലാണ് വാസ്തവത്തിലുള്ള കണ്ണ് സ്ഥിതി ചെയ്യുന്നത്. പുറമേ ഒരു വസ്തുവിനെ കാണുന്നു എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ സൂക്ഷ്മ ശരീരത്തിലിരിക്കുന്ന ഈ ചക്ഷുരിന്ദ്രിയം നമ്മുടെ നേത്രങ്ങളിലൂടെ പുറത്തേക്ക് വന്നു ആ ബാഹ്യമായിരിക്കുന്ന വസ്തുവുമായി ബന്ധപ്പെടുന്നു എന്നാണ്. അതിനെങ്ങനെ പുറത്തേക്ക് വരാൻ പറ്റും? സൂര്യഗോളത്തിൽ നിന്നും സൂര്യരശ്മികൾ നമ്മുടെ കണ്ണിലെത്തുന്നത് പോലെ സൂര്യരശ്മി എന്ന് പറയുന്ന സ്ഥൂലമായ പദാർത്ഥമാണ്. അതിനേക്കാൾ സൂക്ഷ്മമാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ചക്ഷുരിന്ദ്രിയം. അപ്പോൾ ഈ ചക്ഷുരിന്ദ്രിയത്തിന് സൂര്യഗോളത്തിൽ എത്തിച്ചേരാൻ കഴിയുമെന്നാണ്, അത് സൂക്ഷ്മമായതുകൊണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന അന്ധകരണവും അതിനോടൊപ്പം സഞ്ചരിക്കുന്നു. അപ്പോൾ ഇന്ദ്രിയവും അർത്ഥവും വിഷയവുമായിട്ടുള്ള സംബന്ധം സംഭവിക്കുന്നു എന്നാണ്. ഈ പറയുന്ന ഇമേജ് നമ്മുടെ റെറ്റിനയിൽ പതിക്കുന്നു, അതൊക്കെ സംഭവിച്ചോട്ടെ, അതും ഇതുമായിട്ട് ബന്ധമില്ല, അതങ്ങനെ ആകാം. ആയാലും ഇത് സംഭവിക്കുന്നു അതിനോടൊപ്പം. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നല്ല, നമ്മുടെ പ്രപഞ്ചത്തിലുള്ള സർവവസ്തുക്കളിൽ നിന്നും ഊർജം സദാ പുറത്തേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മോഡേൺ സയൻസ് അംഗീകരിക്കുന്ന കാര്യമാണ്. അപ്പം നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ ഊർജം പുറത്തേക്ക് പോകുന്നു എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അത് സയൻസിന് അതിന് വിരോധമില്ല. അതുകൊണ്ട് നമ്മുടെ കണ്ണിൽ നിന്നും, കണ്ണിലൂടെ നമ്മുടെ ഉള്ളിൽ നിന്നും മനസ്സ്, അത് ഒരു ഊർജ വിശേഷമാണ്, അത് പുറത്തേക്ക് പ്രസരിക്കുന്നു എന്ന് പറയുന്നതിൽ യുക്തിഭംഗമൊന്നുമില്ല. അങ്ങനെ ഇന്ദ്രിയം പുറത്തേക്ക് പോകുന്നു, അതോടൊപ്പം നമ്മുടെ മനസ്സ് സഞ്ചരിക്കുന്നു. അന്ധകരണം എന്ന് പറയുന്ന മനസ്സ്, മനസ്സെന്നും പറയാം അന്ധകരണമെന്നും പറയാം. അന്ധകരണത്തിന് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നിങ്ങനെ വിഭജിക്കുന്നുണ്ടെങ്കിലും പൊതുവേ അന്ധകരണത്തിന്റെ പര്യായമായി മനസ്സെന്നും പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ അന്ധകരണം അല്ലെങ്കിൽ മനസ്സും എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് സഞ്ചരിക്കുന്നു. അപ്പോൾ ഒരു വസ്തു നമ്മുടെ മുമ്പിൽ, പുസ്തകത്തിന്റെ മുമ്പിലിരിക്കുന്നു, അത് കാണുന്നതിന് പ്രകാശം സഹായിക്കുന്നു, ഇന്ദ്രിയം പുറമേക്ക് പോയി, അതോടൊപ്പം അന്ധകരണവും പുറമേക്ക് വന്നു. ഇന്ദ്രിയവും ആ വിഷയവുമായിട്ട് സംബന്ധമുണ്ടാകുമ്പോൾ അന്ധകരണം ആ വിഷയത്തെ വ്യാപിക്കുന്നു എന്നാണ്, പുസ്തകത്തെ വ്യാപിക്കുന്നു. അന്ധകരണത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, അന്ധകരണം അതിസ്വച്ഛമായ ഒരു പദാർത്ഥമാണ്, അതിസൂക്ഷ്മമാണ്. നമ്മൾക്ക് ഭൗതികമായി കാണാൻ കഴിയാവുന്ന ഏത് സ്വച്ഛ പദാർത്ഥങ്ങളെ കാണും? നമ്മൾ ഭൗതികമായി സ്വച്ഛമെന്ന് പറഞ്ഞാൽ പ്രതിബിംബ സാമർഥ്യമുള്ളത്, അത് സ്വച്ഛം എന്ന് പറയുന്നു. ശുദ്ധമായത് ഇപ്പോൾ കണ്ണാടി സ്വച്ഛമായ ഒരു പദാർത്ഥമാണ്. അതിനേക്കാൾ സ്വച്ഛമാണ് ഈ അന്ധകരണം. കണ്ണാടി എന്ന് പറയുന്നത് സ്ഥൂല വസ്തുവാണ്, അന്ധകരണം അധികം സൂക്ഷ്മമാണ്. അപ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ്? കഴിഞ്ഞ ദിവസം പറഞ്ഞു, അത് എപ്പോഴും ചിന്മയമായിട്ടേ ഇരിക്കത്തുള്ളൂ, ചിച്ഛായയോടുകൂടി ഇരിക്കത്തുള്ളൂ, ചൈതന്യമയമായിട്ടേ അതിരിക്കത്തുള്ളൂ. അത് അന്ധകരണത്തിന്റെ സ്വഭാവമാണ്. ഈ ചൈതന്യമയമായിരിക്കുന്ന ഈ അന്ധകരണം വിഷയത്തെ വ്യാപിക്കുമ്പോൾ ആ അന്ധകരണത്തിലിരിക്കുന്ന, ആ സൂക്ഷ്മമായ പദാർത്ഥത്തിലിരിക്കുന്ന ആ ചൈതന്യത്തിന് പറയുന്ന പേരാണ് ചിതാഭാസൻ എന്ന് പറയുന്നത്. ചിതാഭാസൻ എന്ന് പറയുന്നു. ചിതാഭാസം എന്ന് വെച്ചാൽ ചിത് പ്രതിബിംബം എന്നർത്ഥം. അത് ശുദ്ധമായ ചിത്തല്ല, അന്ധകരണവുമായിട്ട് ചേർന്നിരിക്കുന്നതുകൊണ്ട് അതിനെ ചിത് പ്രതിബിംബം എന്ന് പറയാം. ചിത്തിന്റെ ഒരു പ്രതിച്ഛായ എന്ന് പറയാം. അതല്പം മലിനമായിരിക്കുകയാണെന്ന് പറയാം. കാരണം അവിടെ ജഡവും ചൈതന്യവും കൂടിക്കലർന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ പുസ്തകത്തെ കാണുമ്പോൾ, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം, അല്ലെങ്കിൽ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം, എന്റെ അന്ധകരണം എന്റെ നേത്രദ്വാര പുറത്തേക്ക് വ്യാപിച്ച് ഇതിലെല്ലാം വ്യാപിച്ചിരിക്കുകയാണ്. ഞാൻ ഏതൊക്കെ വസ്തുക്കളെ കാണുന്നുണ്ടോ അതിലെല്ലാം വ്യാപിച്ചിരിക്കുന്നു. അതോടൊപ്പം ആ അന്ധകരണത്തിലിരിക്കുന്ന ചൈതന്യവും വ്യാപിച്ചിരിക്കുന്നു, ബാഹ്യമായി വ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ വ്യാപിച്ചിരിക്കുമ്പോൾ ആ വസ്തു പ്രത്യക്ഷമാകുന്ന എങ്ങനെ പറയുന്ന ഒരു വസ്തു? അദ്വൈത സിദ്ധാന്തം അനുസരിച്ച് എല്ലാ വസ്തുക്കളും ചിത്തിൽ ആരോപിക്കപ്പെട്ടിരിക്കുകയാണ്, അധ്യക്ഷിച്ചിരിക്കുകയാണ്. എല്ലാ വസ്തുക്കളും എല്ലാം ആ ചൈതന്യത്തിന് നിലനിൽക്കുകയാണ്. ഇതെല്ലാം അധിഷ്ഠാനമായിരിക്കുന്ന ചൈതന്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇരിക്കുന്ന പുസ്തകവും വാസ്തവത്തിൽ നിലനിൽക്കുന്ന ആ ചൈതന്യത്തിലായിരിക്കും. പക്ഷെ ആ ചൈതന്യത്തെ നിലനിൽക്കുന്നു, ഈ കാണുന്ന വ്യക്തിയോ? ആ വ്യക്തിയും ആ ചൈതന്യത്തിൽ നിലനിൽക്കുകയാണ്. വ്യക്തിയും ചൈതന്യത്തിലാണ് നിൽക്കുന്നത്. അജീവഭാവം നിലനിൽക്കുന്നത് ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ശരീരം ഇതെല്ലാം നിലനിൽക്കുന്ന ഈ ചൈതന്യത്തിലാണ്. ഈ വസ്തുക്കൾ നിലനിൽക്കുന്നത് ചൈതന്യത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ആ ചൈതന്യത്തിന്റെ പ്രകാശത്തിൽ ഇതെല്ലാം സദാ പ്രകാശിക്കേണ്ടതാണല്ലോ. നമുക്കെല്ലാം എല്ലാ വസ്തുക്കളും എപ്പോഴും പ്രത്യക്ഷമായിരിക്കണം. എല്ലാവരും സർവജ്ഞന്മാരായിരിക്കേണ്ടതാണ്. അതുണ്ടാകുന്നില്ല. എന്തുകൊണ്ട്? ഈ ഓരോ വസ്തുവിനും നമ്മൾ അറിയുന്നു അറിയുന്നില്ല എന്ന് രണ്ടനുഭവമുണ്ട് ഓരോ വസ്തുവിനെ സംബന്ധിച്ച്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഇതൊരു സാപേക്ഷികമായ തലമാണ് അറിവിന്റെ തലം. അവിടെ എപ്പോഴും രണ്ട് അനുഭവമാണ്, ഒന്ന് അറിയുന്നു ഒന്ന് അറിയുന്നില്ല. അറിയുന്നു അറിയുന്നില്ല എന്ന് പറയുന്ന രണ്ട് അനുഭവങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സ്പഷ്ടമാണ്. അറിയുന്നില്ല എന്നൊരു വസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ അറിവില്ലായ്മ എന്നുള്ള ഒന്നുകൂടി നിലനിൽക്കുന്നു. അതായത് ഈ പുസ്തകത്തെ ഞാൻ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ ഈ പുസ്തകം വാസ്തവത്തിൽ ആ ചൈതന്യത്തിലാണ് നിലനിൽക്കുന്നതെങ്കിലും അവിടെ ഒരു അറിവില്ലായ്മ കൂടി നിലനിൽക്കുന്നു. ആ ചൈതന്യത്തെ ആശ്രയിച്ച് ഒരു അറിവില്ലായ്മ കൂടി നിലനിൽക്കുന്നു. അതെങ്ങനെ നിലനിൽക്കും? പ്രകാശത്തിലേക്ക് നോക്കി അറിയാം. എവിടെ പ്രകാശമുണ്ടോ ആ പ്രകാശത്തോട് ചേർന്നൊരു നിഴല് അല്ലെങ്കിൽ ഒരു ഇരുട്ട് കൂടി കാണും. അത് എപ്പോഴും അറിവില്ലായ്മ അറിവിനെ ആശ്രയിച്ച് നിൽക്കും. അത് അറിവില്ലായ്മയുടെ ഒരു സ്വഭാവമാണ്. ഏതെങ്കിലും വെളിച്ചത്തിന് നോക്കുക, ആ വെളിച്ചത്തിനോട് ചേർന്ന് ആ ട്യൂബിലേക്കോ ബൾബിലേക്കോ നോക്കുക, അതിന്റെ ചുവട്ടിൽ എവിടെയെങ്കിലും അല്പം ഒരു ഇരുട്ടും കാണും. അത് ആ അറിവില്ലായ്മയുടെ സ്വഭാവമാണ്. അതിങ്ങനെ എപ്പോഴും അറിവിനോട് ചേർന്ന് നിൽക്കും. അപ്പൊ ഈ അറിവില്ലായ്മ പുസ്തകത്തെ സംബന്ധിച്ചുള്ള ഈ അറിവില്ലായ്മയും ഈ ചൈതന്യത്തെ ആശ്രയിച്ച് തന്നെ നിലനിൽക്കുന്നു. എന്റെ അന്ധകരണം ഈ വസ്തുവിലേക്ക് വ്യാപിക്കുമ്പോൾ ഈ വസ്തുവിനെ അറിയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഈ അന്ധകരണം അതിസൂക്ഷ്മമായതുകൊണ്ട്, തേജസ്സമായ ഒരു പദാർത്ഥമായതുകൊണ്ട് അതെന്ത് ചെയ്യുന്നു? അത് സാത്വികമായ ഒരു പദാർത്ഥമായതുകൊണ്ട് അത് അവിടെയുള്ള അറിവില്ലായ്മയെ അതങ്ങ് നശിപ്പിക്കുന്നു. അന്ധകരണത്തിന് അതിനുള്ള ശേഷിയുണ്ട് നശിപ്പിക്കാൻ. സ്വച്ഛമായ ശുദ്ധമായ പദാർത്ഥമായതുകൊണ്ട് അതിനെ നശിപ്പിക്കുന്നു. നശിപ്പിച്ചു കഴിഞ്ഞാൽ ഈ അന്ധകരണത്തിൽ തന്നെയുണ്ട് ചൈതന്യം. ആ ചൈതന്യം ആ വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നു, പുസ്തകം എന്നുള്ള ജ്ഞാനത്തെ ഉണ്ടാക്കിത്തരുന്നു. അപ്പൊ നമ്മുടെ അന്ധകരണത്തിലിരിക്കുന്ന ആ ചൈതന്യമാണ്, ചിച്ഛായയാണ്, ചിതാഭാസനാണ് ഈ വസ്തുവിനെ പ്രകാശിപ്പിച്ചിരുന്നു. ഇതാണ് ഒരു പ്രക്രിയ. അങ്ങനെ പ്രകാശിപ്പിക്കുമ്പോൾ ഞാൻ അറിയുന്നു ഇത് പുസ്തകം എന്നുള്ള അറിവ് എന്റെ ഉള്ളിലുണ്ടാകുന്നു. എന്റെ ബോധ എന്റെ അന്ധകരണത്തിൽ അങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നു ഇത് പുസ്തകമാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ അന്ധകരണം പുറമേക്ക് വ്യാപിക്കുന്നു, വസ്തുവിനെ വ്യാപിക്കുന്നു, അല്ലെങ്കിൽ വസ്തുവിനെ അത് പൊതിയുന്നു എന്ന് പറയാം. അപ്പോ ആ അന്ധകരണം അവിടെ ഉണ്ടായിരുന്ന അറിവില്ലായ്മ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. അറിവില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലായ്മ എന്നുള്ള അർത്ഥത്തിലല്ല. അദ്വൈതത്തിൽ പറയുന്ന എന്താണ്? അത് അനിർവചനീയമായ ഒരു വസ്തു എന്നാണ്. സത്തൊന്നോ അസത്തൊന്നോ നിർവചിക്കാൻ കഴിയാത്ത അനിർവചനീയമായ ഒരു പദാർത്ഥമാണ് അറിവില്ലായ്മ എന്നാണ്. ഇവിടെ അറിവില്ലായ്മ എന്ന് പറയുന്ന ഒരു വസ്തുവാണ്, ഒരു പദാർത്ഥമാണ്, അല്ല ശൂന്യമല്ല. നമ്മൾ അറിവില്ലായ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് അത് അറിവിന്റെ ശൂന്യത എന്നാണ്. ശൂന്യതയല്ല, ഇതെന്താണ്? ഒരു പദാർത്ഥമാണ്, വസ്തുവാണ്, അതിന് അനിർവചനീയമെന്ന് പറയുന്നു. അപ്പോൾ ആ അറിവില്ലായ്മയെ ഈ മനസ്സ് നശിപ്പിക്കുന്നു. ആ മനസ്സിലിരിക്കുന്ന ചൈതന്യം ആ വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് അറിവുണ്ടാകുന്നു ഇത് പുസ്തകം. ഇങ്ങനെയാണ് ബാഹ്യമായ നമ്മുടെ ശരീരം ഉൾപ്പെടെയുള്ള സർവ്വ വസ്തുക്കളെക്കുറിച്ചും അറിവുണ്ടാകുന്നത് ഇങ്ങനെയാണ് എന്നാ പറയുന്നു. ഇങ്ങനെ അറിവുണ്ടാകാൻ സഹായിക്കുന്ന നമ്മുടെ മനസ്സിനെയാണ് വൃത്തി എന്ന് പറയുന്നത്. വൃത്തി ശുചിത്വം എന്നുള്ള അർത്ഥത്തിലല്ല, സംസ്കൃതത്തിലെ വൃത്തിയാണ് വൃത്തി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഉള്ളിൽ നിന്നും അന്ധകരണം പുറമേ വ്യാപിച്ച് ഇരിക്കുന്ന അവസ്ഥ, അതിന് വൃത്തി എന്ന് പറയുന്നു. ഈ വൃത്തിയിലൂടെ പ്രത്യക്ഷ ജ്ഞാനം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പറയുന്ന രീതിയെ ആണ് വൃത്തി പ്രക്രിയ എന്ന് പറയുന്നത്. ഇത് വേറെ രീതിയിലും പറയുന്നുണ്ട്. ഇത് ഒരു രീതിയാണ്, പല രീതിയിലും പല ആചാര്യന്മാരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതെല്ലാം സാമാന്യമായിട്ട് അതിന്റെ സ്വഭാവം ഇങ്ങനെ തന്നെയായിരിക്കും. അത് മറ്റ് ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കോണം. ഇത് പ്രത്യക്ഷമായ അനുഭവത്തിന്റെ സ്ഥിതി.
1: ഓം നമഃശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org. Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya. ശ്രീസംഭ്രീസ്
2: ഇന്നത്തെ വിദ്യമാൻ സ്വഭാവേരിച്ച് നഹിതവ കഥാധികാരം കഥാചിതൊക്കെ വിദ്യമാനം ഇതി പൊതിതേ ആദിത്യ ഉപലബ്ധദേവ മൃത്യുണ്ടെ അസന്നിഹിതെ തമാദ്യാപനേറ്റ അസതി വിദ്യമാനത്വതിഥി എന്ന ദ്വിധത്വാദാവർണ്ണസ്യ ഘടാധികാരിസ്യ ദ്വിധമേയാവർണം മൃതാദേരഭിവ്യക്തസ്യ തമക്കുട്ട്യാദി പ്രാങ്ക്ത അഭിവ്യക്തിർമൃതാദ്യവിവാനം ദണ്ഡാധികാര്യാന്തരൂപേണ സംസ്ഥാനം തസ്മാത് പ്രാഗുത്പത്തിർ വിദ്യമാനസ്യ ഘടാധികാരിസ്യ ആവൃതത്വാദ് അനുപലബ്ധി സത്കാര്യവാദത്തിൽ വരുന്ന ഒരു പ്രധാനമായ ആക്ഷേപമാണ്. കാര്യം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടത് അനുഭവപ്പെടുന്നില്ല? അത് അനുഭവപ്പെടേണ്ടതാണല്ലോ. എപ്പോഴും കാര്യമുണ്ടെങ്കിൽ അതിന് സമാനം പറഞ്ഞു അത് അനുഭവപ്പെടാത്തത് അതിനാവരണം ഉള്ളതുകൊണ്ട് അനുഭവപ്പെടുന്നില്ല. എന്താവരണം? പാത്രം ഉണ്ടാകുന്നതിന് മുമ്പ് മണ്ണ് മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു, അതാണ് അതിൻ്റെ പിണ്ടാകാരം. ആദ്യം മണ്ണിനെ കുലാനൻ വെള്ളമൊഴിച്ച് ചവിട്ടിക്കൊഴിച്ചൊരു ഉരുളയുടെ രൂപത്തിലാകുന്നു, അതാണ് ആദ്യത്തെ കാര്യം. പിന്നീട് അതിനെ രണ്ട് ഭാഗങ്ങളാക്കി മാറ്റുന്നു, രണ്ട് കപാലങ്ങളെന്ന് പറയുന്നു, രണ്ട് ഓട്. അതിൻ്റെ കഴുത്തിൻ്റെ ഭാഗവും അടിഭാഗവും പിന്നെ അതിനെ യോജിപ്പിക്കുന്നു. അങ്ങനെയായിരുന്നു പഴയകാലത്ത് പാത്രം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മണ്ണിൽ സംഭവിക്കുന്നു. ഒരു കാര്യം മറ്റു കാര്യങ്ങൾക്കെല്ലാം ആവരണമായിരിക്കും, പ്രതിബന്ധമായിരിക്കും. അതുകൊണ്ട് അത് എപ്പോഴും കാണാൻ കഴിയുന്നില്ല. പ്രതിബന്ധം ഉണ്ടായിരുന്നാൽ കാണാൻ കഴിയില്ലല്ലോ. അത് രണ്ടു തരത്തിൽ വരാം. അതാണ് പറഞ്ഞത് ദ്വിവിധത്വത് ആവരണസ്യം. പാത്രം ഉണ്ടാക്കി പെട്ടിക്കകത്ത് വെച്ച് അടച്ചു കൂട്ടി കാണാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് അവിടെ ആവരണമുള്ളതുകൊണ്ട്. അതുപോലെ മറ്റൊന്നാണ് അതുണ്ടാക്കി അതിനു മുമ്പ് വരുന്ന കാര്യാന്തരങ്ങൾ, ഓരോരോ കാര്യങ്ങൾ തുടർന്ന് വരുന്നതിനെല്ലാം അത് ആവരണമായിരിക്കും. പാത്രം ഉണ്ടായി, നഷ്ടമായി, ഇനി ഉണ്ടാകും. ഇവിടെ പറയുന്നിടത്തെല്ലാം സംഭവിക്കുന്നത് അതിൻ്റെ ആവിർഭാവ തിരുവഭാവങ്ങളാണ്, അഭിവ്യക്തി തിരുവഭാവം. അഭിവ്യക്തി കൊണ്ട് പറയുന്നതാ പാത്രം ഉണ്ടായി, തിരുവഭാവം കൊണ്ട് പറയുന്നതാ നശിച്ചുപോയി. അവിടെ ചോദിക്കുന്നു, പിണ്ടകപാലാദേർ ആവരണ വൈലക്ഷണ ആയുക്തമിതി ചെയ് തമക്കുട്ടിയാദി ഘടാദി ആവരണം ഘടാതി ഭിന്നദേശം ദൃഷ്ടുന്ന തഥാ ഘടാതി ഭിന്നദേശീയ ദൃഷ്ടെ പിണ്ടകപാലേ തസ്മാത് പിണ്ടകപാല സംസ്ഥാനയോർ വിദ്യമാന സേവ ഘടസി ആവൃതത്വം അനുപലബ്ധിരിത്യായുക്തം ആവരണധർമ്മ വൈലക്ഷണ്യ. ഇവിടെ ഈ പറയുന്ന ഈ ആവരണം നിങ്ങൾ പറയുന്നത് ശരിയാകുന്നില്ല. കാരണം സാറിന് ആവരണം എന്ന് പറയുന്നത് പാത്രം ഉണ്ടാക്കി ഒരു തുണി കൊണ്ടത് മൂടി വെച്ചു കാണാൻ കഴിയുന്നില്ല. അവിടെ ആവരണം ഉണ്ടെന്ന് സമ്മതിക്കാം. നിങ്ങൾ പട്ടിക്കകത്ത് വെച്ച് കൂട്ടി, അവിടെ ഈ ആവരണം ഉണ്ട്, കാണാൻ കഴിയില്ല. മുറിക്കാകത്തിരിക്കുകയാണ്, പുറത്തു നിന്ന് കാണാൻ കഴിയുന്നില്ല. ഇവിടെയൊക്കെ ആവരണം ഉണ്ടെന്ന് പറയാം. എന്തുകൊണ്ട്? ആ വസ്തു വേറെ, ആവരണം വേറെ, പെട്ടി വേറെ, പാത്രം വേറെ, മുറി വേറെ, പാത്രം വേറെ, തുണി വേറെ, പാത്രം വേറെ. അങ്ങനെയുള്ളിടത്തെ സാധനം ആവരണം സംഭവിക്കാറുള്ളൂ. ഇവിടെ ആകെ ഒന്നേ ഉള്ളൂ. അപ്പോൾ മണ്ണ് നമ്മളിൽ നിന്ന് ഉരുളയുണ്ടായി, അല്ലെങ്കിൽ ഓടുണ്ടായി, വസ്തുക്കൾ പലതില്ലല്ലോ, അത് തന്നെ പാത്രമാകുന്നു. ഇവിടെ എങ്ങനെയാണ്? പാത്രത്തെ മറയ്ക്കുന്നതിന് പുറമേ നിന്നൊരു ആവരണം. അങ്ങനെയൊന്നുമില്ലാത്തടത്തോളം കാലം അവിടെ ആവരണം ഉണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റും? അത് ആണോ ബ്രഹ്മത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ വൈഷമ്യം വരും. ബ്രഹ്മം ഏകമാണ്, പരമാർത്ഥമാണ്, സത്താണ്, ചിത്താണ്, ആനന്ദമാണ് എന്നെല്ലാം പറയുന്നു. പക്ഷെ അങ്ങനെയെല്ലാം പറയുമ്പോൾ തന്നെ അതിൽ നിന്ന് വേറൊന്നും ഇല്ലെന്ന് പറയുന്നു, എല്ലാം അതാണെന്ന് പറയുന്നു. അവിടെ തന്നെ ഇവിടെ ഉത്പത്തി സ്ഥിതി നാശങ്ങൾ, ജനന മരണങ്ങൾ, ഷഡ്ഭാവ വികാരങ്ങളെല്ലാം അനുഭവപ്പെടുന്നുണ്ട്. ഏകമായ ഒന്നിൽ എങ്ങനെ നാനാത്വം നിത്യമായ ഒന്നിനെങ്ങനെ ഈ അനിത്യങ്ങൾ വരും? ആനന്ദരൂപമാണെങ്കിൽ പിന്നെ അതിനെങ്ങനെ ദുഃഖം വരുന്നത്? പ്രകാശരൂപമാണെങ്കിൽ അവിടെ എങ്ങനെ അന്ധത വരും, ഇരുള് വരും? അതും വിഷമിപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. അതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? അത് തന്നെ ഇവിടെ ഒരേ ഒരു മൃത്ത് അതിൽ നിന്ന് പാത്രം ഉണ്ടാകുന്നു, അതേ മൃത്തിൽ തന്നെ അതിന് ആവരണം, ലോകപ്രസിദ്ധമായ ആവരണം, അത് ഇവിടെ എങ്ങനെ ശരിയാകുന്നു? സത്താരിവാദം നിങ്ങൾക്ക് സമർത്ഥിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ പ്രപഞ്ച കാരണം സത്താണ്, പ്രപഞ്ച സദാത്മകമാണ്, സദാത്മേകത്വം ഈ പറയുന്ന ഒരു കാര്യവും യുക്തിയിലൂടെ സമർത്ഥിക്കാൻ കഴിയാതെ, ഒരു കാര്യവും മനനത്തിലൂടെ സംശയരഹിതമായി ബോധിക്കാൻ കഴിയാതെ, പരമാർത്ഥ ജ്ഞാനമെന്ന് പറയുന്നൊന്നില്ലാതെ പോകും. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്, പിണ്ടകപാലാദി ആവരണ വൈരക്ഷ്യം ദൈവിക്തം, നിങ്ങളീ പറഞ്ഞ കാര്യങ്ങൾ സത്കാര്യവാദം എന്ന് പറയുന്ന അസംബന്ധമാണ്, ഇവിടെ വസ്തു ഒന്നേ ഉള്ളൂ, മൃത്ത് മാത്രം. ആ മൃത്ത് തന്നെയാണ് പിണ്ഡമായും കപാലമായും ഇരിക്കുന്നത്, അത് തന്നെ ആ മൃത്തിലുള്ള പാത്രത്തിന് ആവരണമാണ് എന്ന് പറയുന്നത് ശരിയാകത്തില്ല. അത് വ്യക്തമാക്കുന്നു, തമക്കുട്ടിയാദി ഘടാദ്യാവരണം, ഘടാദി ഭിന്നദേശം ദൃഷ്ടം. എന്താ പറയുന്നത്? ഇരള് പാത്രത്തിന് ആവരണമാണ്, വെളിച്ചം വരുന്നത് വരെ ഭിത്തി പാത്രത്തിന് ആവരണമാണ്, മുറിക്കകത്ത് കയറി നോക്കുന്നത് വരെ അല്ലെങ്കിൽ ഭിത്തി ഇടിച്ചു കളയും, ഇതെല്ലാം ആവരണമാണ് ഘടാദ്യാവരണം. അതെന്തുകൊണ്ടാവണമാകുന്നു? ഘടാദി ഭിന്ന ദേശം ദൃഷ്ടം, രണ്ടിന്റെയും ദേശം വേറെയാണ്. ആ പാത്രം ഇരിക്കുന്നത് മുറിക്കകത്ത്, ഭിത്തി വേറെ, രണ്ടിന്റെയും സ്ഥാനം വേറെയാണ്. ഒരേ സ്ഥാനത്തിൽ തന്നെ എങ്ങനെ ആവരണം വരും? അങ്ങനെ അത് വേറിട്ടിരിക്കുന്നുകൊണ്ടാണ് ആവരണമാകുന്നത്. തുണി വേറെ, പാത്രം വേറെ, പെട്ടി വേറെ, പാത്രം വേറെ, ഭിത്തി വേറെ, പാത്രം വേറെ, അങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നിടത്തെ ആവരണം ഒരേ ഒരു മണ്ണ്. അതിൽ തന്നെ പിണ്ടം ആവരണമാണ്, കപാല ആവരണമാണെന്നെല്ലാം പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? ഒരേ ഒരു സത്തിൽ എങ്ങനെ ഈ നാനാത്വം വരും? ഇതിന് സമാനം പറഞ്ഞാലേ അതിന് സമാനം കിട്ടത്തുള്ളൂ. കുട്ടിയാദി ഘടാദ്യാവരണം ഘടാദി ഭിന്നദേശം ദൃഷ്ടം ന തഥാ ഘടാദി ഭിന്നദേശീയ ദൃഷ്ടി പിണ്ടകപാല. അതുപോലെ ഇവിടെ ഈ പാത്രം ഇരിക്കുന്ന മണ്ണ്, മണ്ണിൽ നിന്ന് വേറിട്ടൊരു സ്ഥലത്ത് പിണ്ടമോ കപാലമോ കാണുന്നില്ലല്ലോ. ഒരേ ദേശത്ത് ഒരേ സ്ഥലത്താണ് വരുന്നതെങ്കിൽ പിന്നെ എങ്ങനെ ആവരണമാകുന്നത്? ഇതാണ് ചോദ്യം. തസ്മാത് പിണ്ടകപാല സംസ്ഥാനയോർ വിദ്യാന മാനസിക ഘടസ്യ ആവൃതത്വാത് അനുപലബ്ധരിത്യ അയുക്തം ആവരണ ധർമ്മ വൈലക്ഷണ്യ. അതുകൊണ്ട് പിണ്ടകപാല സംസ്ഥാനയോഹോ, പിണ്ട സംസ്ഥാനം എന്ന് വെച്ചാൽ പിണ്ടാകാരം, പിണ്ടരൂപം. കുലാലനാദ്യം മണ്ണിനെ എഴുത് ഉരുട്ടി ഒരു ബാള് പോലെ ആക്കുന്നതാണ് പിണ്ട സംസ്ഥാനം. പിന്നെ കപാല സംസ്ഥാനം അതിനെ രണ്ടായി വിഭജിച്ച് ഒന്ന് ചുവട് ഭാഗമാക്കുന്നു, ഒന്ന് കഴുത്തിൻ്റെ ഭാഗമാക്കുന്നു. ആ രൂപങ്ങൾ ഇതെല്ലാം വിദ്യമാന ശിവഘടസ്യ ആവൃതത്വമാണ്. അതാണ് ആ പാത്രത്തിന് ആവരണമായിരിക്കുന്നത്. അതുകൊണ്ട് അനുമലബ്ധി അത് കാണാൻ കഴിയുന്നില്ല. ഇതി അയുക്തം, ഒന്ന് ശരിയാകത്തില്ല. എന്തുകൊണ്ട്? ആവരണ ധർമ്മ വൈലക്ഷണ്യ. ഈ ആവരണം എന്ന് പറയുന്നതിന് പൊതു സ്വഭാവമുണ്ട്. ശരീരത്തിൽ വസ്ത്രം കൊണ്ട് ശരീരത്തെ ആവരണം ചെയ്തിരിക്കുന്നു. അത് ഭിന്ന വസ്തുക്കളാണെങ്കിൽ ആവരണം ചെയ്യാൻ പറ്റും, ഭിന്ന ദേശത്തുള്ള വസ്തുക്കൾക്ക് ആവരണം ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ആവരണം എന്ന് പറയുന്നതിൻ്റെ ആ പൊതുധാരണ, പൊതു സ്വഭാവം, അതിന് വിരുദ്ധമായിട്ടാണ് നിങ്ങളിവിടെ ആവരണത്തെക്കുറിച്ച് പറയുന്നത്. നിങ്ങളുടെ ഈ സത്കാര്യവാദം എന്ന് പറയുന്ന സിദ്ധാന്തത്തെ സമർത്ഥിക്കുന്നതിന് ലോകത്ത് നടപ്പില്ലാത്ത ഒരു ഉദാഹരണം പറയുകയാണ്. ഒരേ ഒരു വസ്തുവിൽ തന്നെ ഇങ്ങനെ ആവരണം ഉണ്ടാകത്തില്ല, അത് ശരിയല്ല. നിങ്ങൾ പറയുന്ന ഈ ആവരണത്തിന് ഭിന്ന ദേശം വേണം എന്ന് പറയുന്നതിന് ഒരു കാര്യമില്ല. എന്താണ്? ക്ഷീരോദകാദേഹി ക്ഷീരാദ്യാവരണേന ഏകദേശത്വ ദർശന. ക്ഷീരോദകം നോക്കുക, പാലും വെള്ളവും കൂട്ടിക്കലർത്തുന്നു. ഇവിടെ രണ്ട് സ്ഥലത്തല്ലല്ലോ, ഒരു സ്ഥലത്താണല്ലോ. എന്നുവെച്ചാൽ രണ്ടിൻ്റെയും സ്ഥാനം ഒരേ പാത്രം തന്നെ, ഒരേ പാത്രത്തിൽ തന്നെ രണ്ടുപേരിക്കുന്നു. പക്ഷെ അവിടെ ആവരണം സംഭവിക്കുന്നു. ക്ഷീരം ഉദകത്തെ ആവരണം ചെയ്യും. ഇത് കണ്ടിട്ട് ഇതാ ഇത് വെള്ളമാണ് ഇത് പാലാണെന്നറിയാൻ വയ്യ. വെള്ളത്തെ പാൽ ആവരണം ചെയ്യുന്നു, ഒരു ദേശത്തിരുന്നു കൊണ്ട് വരുന്നു. അത് സംഭവിക്കുന്നുള്ളൂ. ഇന്ന് ഭിന്ന ദേശം വരണമെന്ന് പറയുന്നതിനെ നിഷേധിക്കുക. ഒരു ദേശത്തിനും ആ ഒരു കാര്യത്തിന് വേണ്ടി ഉദാഹരണം പറയാം. ഒന്ന് ഖരമാണ്, മറ്റൊന്ന് ദ്രാവകമാണ്. അത്തരത്തിലല്ല, ഒരേ ഒരു ദേശത്തിൽ തന്നെ ആവരണം സംഭവിക്കാം. ആവരണം സംഭവിക്കുന്നതുകൊണ്ടാണ് പാലിൻ്റെ കാശ് കൊടുത്ത് വെള്ളം വാങ്ങും. തിരിച്ചറിയാൻ പോയോ പാലാണോ വെള്ളമാണോ തിരിച്ചറിയാമെന്ന് വെച്ചാൽ കാഴ്ചയിൽ. ഇവിടെയും ഇന്ദ്രിയ പ്രത്യക്ഷത്തെക്കുറിച്ചാണ് പറയുന്നത്. കണ്ണുകൊണ്ട് കാണുമ്പോൾ അവിടെ പാത്രം കാണുന്നില്ല, മണ്ണേ ഉള്ളൂ, ഉരുളയേ ഉള്ളൂ, അല്ലെങ്കിൽ ചൂർണമേ ഉള്ളൂ. ഇന്ദ്രിയ പ്രത്യക്ഷത്തിന് തടസ്സമായിരിക്കും ആഭരണം. മറ്റു രൂപങ്ങൾ, രൂപാന്തരങ്ങൾ തടസ്സമായിരിക്കും. ഒരു ദേശത്തിനങ്ങനെ സംഭവിക്കും. പെട്ടാൻ വെള്ളം പാലും കൂടി കലർത്തി കഴിഞ്ഞാൽ ഒരേ ഒരു പാത്രത്തിൽ തന്നെ ഒരേ ഒരു ദേശത്തിനും ഒന്ന് മറ്റൊന്നിനും മറയ്ക്കുന്നു. അതെല്ലാ അംശത്തിലും എടുത്തിട്ട് ചോദിക്കരുത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ദേശത്തിൽ മറവ് സംഭവിക്കുമോ? സംഭവിക്കും. ഇവിടെ ദേശം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നു ഇതിരിക്കുന്ന പാത്രത്തെയാണ്. ഗൃഹാധികാരി കപല ചുണ ദേവമാനം അന്തർഭവ അനാവരണത്വം. പക്ഷെ ഇത് ഒരുപക്ഷെ സമ്മതിക്കാൻ തയ്യാറല്ല. ഇത് നിങ്ങളീ പറയുന്നത് എന്താണ്? പാലിൻ്റെയും വെള്ളത്തിൻ്റെയും അതിസൂക്ഷ്മമായ കണങ്ങൾ, അത് ദ്രാവകമായതുകൊണ്ടും തരളമായ ഒരു പദാർത്ഥമായതുകൊണ്ട് കൂടിക്കലർന്നിരിക്കുക. രണ്ട് കണികകൾ കൂടിക്കലർന്നിരിക്കുകയാണ്. അതുകൊണ്ട് പറയാം വെള്ളത്തെ പാൽ ആവരണം ചെയ്തിരിക്കുന്നു, പാലിനെ കാണാൻ പറ്റുന്നുള്ളൂ, വെള്ളത്തെ കാണാൻ വയ്യ. അത് സമ്മതിക്കാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പാത്രത്തെ എടുക്കുക. ഇപ്പം അവിടെ ആവരണമില്ല പാത്രത്തിൽ, പാത്രം കാണും. പക്ഷെ അവിടെ തന്നെ നിങ്ങൾ പറയുന്ന ചൂർണം അതിൽ അന്തർഭവിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ കപാലൻ രണ്ട് ഓട് അത് അതിൽ അന്തർഭവിച്ചിരിക്കുകയാണ്. എങ്ങനെ ഇത് രണ്ട് ശരിയാകും? മറ്റങ്ങനെയല്ല, രണ്ട് പ്രത്യേക കണികകൾ കൂടി ചേരുകയാണ്. അപ്പോൾ ഒന്ന് മറ്റൊന്നിനും മറയ്ക്കുന്നു, കൂടുതലുള്ളത് കുറഞ്ഞിരിക്കുന്നതിനും മറയ്ക്കും. വെള്ളം ഒരുപാടും കൂടി കഴിഞ്ഞാൽ പിന്നെ പാല് കാണത്തില്ല, പാല് ഒരുപാട് കൂടിയാൽ പിന്നെ വെള്ളവും കാണത്തില്ല. രണ്ട് സമമായി ചേർത്താലും മതി, വെള്ളം കാണാൻ കഴിയത്തില്ല. ഇവിടെ അങ്ങനെയല്ല. മൃത്ത് എന്ന് പറയുന്ന ഒരേ ഒരു പദാർത്ഥമേ ഉള്ളൂ, രണ്ട് വ്യത്യസ്ത പദാർത്ഥങ്ങളില്ല. അത് പാത്രത്തെ എടുത്തു കഴിഞ്ഞാൽ അതിൽ കപാലാദി അവയവങ്ങൾ അതിൽ അന്തർഭവിച്ചിരിക്കുന്നു, മൃത്തിൽ ചൂർണം അന്തർഭവിച്ചിരിക്കുന്നു. അപ്പോൾ ഏകമായ ഒരു വസ്തുവിൽ എങ്ങനെ ആവരണം സംഭവിക്കും? മറ്റു പറയാം അത് ദ്രാവകമായതുകൊണ്ടാണ്. ഇവിടെ അതും പറയാൻ കഴിയില്ല, ഇത് ഖരപദാർത്ഥമാണ്. അതെങ്ങനെ സംഭവിക്കും? ഇവിടെയും ഭാഷ്യകാരൻ്റെ യുക്തി പറയുന്നത് ഇവിടെയും പദാർത്ഥം ഒന്നല്ല, പലതാണ്. നിങ്ങൾ പറയുന്നത് പലതായാൽ ആവരണമാകാമെന്നാണല്ലോ. മൃത്തെന്ന് പറയുന്ന ഒന്ന് തന്നെ അതിന് തർക്കമില്ല. പക്ഷേ മൃത്തിൽ നിന്നുണ്ടാകുന്ന ഓരോ വസ്തുക്കളും വേറെ വേറെ അല്ലേ? കാര്യം എന്നുള്ള നിലയ്ക്ക് വേറെയാണ്. ചട്ടി വേറെ, കലം വേറെ, എല്ലാം വേറെ വേറെ ആകുന്നില്ലേ? അതുപോലെ മൃത്തിൽ നിന്ന് ആദ്യം ഒരു ഉരുളെ ഉണ്ടാക്കിയ ഒരു കാര്യമാണ്, അത് വേറെയാണ്. അതാണോ കപാല ഓട്? അതാണോ പിന്നെ വേറെ ഒരു ഉണ്ടാക്കുന്നു? ഇതിനെ അതിനെ പൊടിക്കുന്നു, അത് ചൂർണമാകുന്നു, ഓടിനെ ശകലങ്ങളാക്കുന്നു. ഇവിടെ ഓരോ സമയത്തും കാര്യങ്ങൾ വ്യത്യസ്തമാണ്, ഭിന്ന ഭിന്നമായിരിക്കുകയാണ്. കാര്യരൂപത്തിൽ ഇവയ്ക്ക് ഭേദമുണ്ട്. കാര്യരൂപത്തിൽ ഇവയ്ക്ക് ഭേദമുള്ളത് കൊണ്ട് ഒന്ന് മറ്റൊന്നിന് ആവരണമാകും. ഇതാണ് ഇവിടെ ചോദ്യം ചോദിക്കുന്നതൊക്കെ ഭേദവാദികളാണ്. അവർക്ക് ആർക്കും ഈ യുക്തിയെ നിഷേധിക്കാൻ വയ്യ. നമ്മുടെ സ്ഥൂലമായ ബുദ്ധിയിൽ ശരിയാണ് മണ്ണെന്ന് പറയുന്ന ഒരു പദാർത്ഥമേ ഉള്ളൂ, അതിൽ അംശങ്ങളുണ്ട്, അതെല്ലാം ഒന്ന് തന്നെയാണ്, അതില്ലെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഭേദവാദിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഭിന്നങ്ങളാണ്, ഒന്നെന്ന് പറയാൻ പറ്റില്ല. ഒന്നെന്ന് പറഞ്ഞ് പിന്നെ അവിടെ അദ്വൈതമായി. അപ്പോൾ അതിൻ്റെ നാമം ആകാരം കൊണ്ടത് ഭേദമാകുന്നു. പിണ്ടം നാമരൂപവും കൊണ്ടത് കപാലത്തിൽ നിന്ന് വേറെയാണ്. കപാലം, ചൂർണം, ശകലം, അങ്ങനെ ഓരോ നാമരൂപങ്ങളെ കൊണ്ട് ഒരേ വസ്തുവിൽ തന്നെ പല ഭേദങ്ങളുണ്ടാവും. ആ ബർത്ത് എന്നുള്ള അലയ്ക്ക് ഒന്നാണ്. അത് തന്നെയാണ് ഇവിടെ സത്തിനെ സംബന്ധിച്ചും പറയാം. സത്ത് എന്നുള്ള അലയ്ക്ക് ഇതെല്ലാം ഒന്ന് തന്നെ, വ്യത്യാസമൊന്നുമില്ല. ഗീതാഭാഷയത്തിൽ അത് വിശദമായി ചർച്ച ചെയ്തതാണ്. ആസദോ വിദ്യതേ ഭാവോട് സത്തെന്നുള്ള അലയ്ക്ക് ആ ഏകത്വത്തിന്, ആ ഏകത്വ അനുഭവ വിഷയമായി തന്നെ ഇരിക്കുന്നു. ഇവിടെ പറഞ്ഞല്ലോ സൻ ഘട സൻ പടഹ എന്നെല്ലാം വിശദമായി ചർച്ച ചെയ്തത്. സദാത്മകമായി ഒന്ന് തന്നെ, പക്ഷേ അവിടെ ഭേദം വരുന്നു. ഇവിടെ മൃത്തിൽ എങ്ങനെ ഭേദം വന്നു? നാമരൂപങ്ങളെ കൊണ്ട് ഭേദം വന്നു. നാമവും ആകൃതിയും മാറിയല്ലോ. അതെന്തുകൊണ്ട് മാറിയത്? കുലാലന്റെ പണിയാണ്. കുലാലൻ അതിന്റെ കർമ്മം കൊണ്ട് ആ ഭേദം വന്നു. എന്നിട്ട് നിങ്ങൾ പറയുമോ ഇത് ഒന്നാണ്, ചട്ടിയാണ്, കലം എന്ന് പറയാൻ പറ്റില്ല. പല രീതിയിലുള്ള ഭേദമുണ്ട്. അതിൻ്റെ അർത്ഥക്രിയ, കാര്യത്വം, പ്രയോജനക്ഷമത, അതുകൊണ്ടത് മാറുന്നു. ഒന്നിൻ്റെ പ്രയോജനമുണ്ട്, മറ്റൊന്നുണ്ട്. ഒന്നുകൊണ്ട് ചെയ്യുന്നു, അല്ല വേറൊന്നുകൊണ്ട് ചെയ്യുന്നു. പല രീതിയിലും അവിടെ ഭേദം വരുന്നു. അപ്പോൾ നമുക്ക് പറയാം, എന്താണ് പാരമാർത്ഥികമായി പ്രത്യേകമാണ്, പക്ഷേ വ്യാവഹാരികമായി അതിൽ ഭേദങ്ങൾ വരുന്നു. അതുപോലെ അത് തന്നെയാണ് പ്രപഞ്ചകാരണമായിരിക്കുന്ന സത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അത് പാരമാർത്ഥികമായി അതേകമായിരിക്കുന്നു. വ്യാവഹാരികമായി ഭേദം വരുന്നു നാമരൂപങ്ങളെ കൊണ്ട്. സൂര്യനിൽ നിന്നും ചന്ദ്രനിൽ നിന്നും ഭൂമിയിൽ നിന്നും എല്ലാം പറയുന്നു. സർവത്ര പറയുന്ന എന്താണ്? അസ്ഥി എന്ന് സർവത്തിനോടും ചേർത്തും പറയുന്നുണ്ട്. അപ്പോൾ വ്യവഹാരത്തിൽ തന്നെ ആ ഏകത്വത്തിൻ്റെ അനുഭവമുണ്ട്, വ്യവഹാരത്തിൽ തന്നെ ഭേദാനുഭവമുണ്ട്. അങ്ങനെ വരാൻ പാടില്ല, പക്ഷെ വരുന്നു. അത് ഉപാധികൾ കൊണ്ട് സംഭവിക്കാം. ഏകമായ വസ്തുവിൽ തന്നെ നാമരൂപാധി ഉപാധികൾ കൊണ്ട് ഭേദം വരാം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഈ കാര്യം പറഞ്ഞു വരുന്നത്. സത്യേകമാണെങ്കിൽ പിന്നെ എങ്ങനെ കാര്യം വരും? ഉപാധി ഭേദങ്ങൾ കൊണ്ട് വരാം. അതെങ്ങനെ ഉപാധി ഭേദം വരുന്നു? അത് അനുഭവമാണ്. അനുഭവമല്ലേ ഉപാധി ഭേദങ്ങൾ? ഏകമായ സത്ത്, സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, ഞാൻ, നീ എന്നുള്ള ഈ ഭേദങ്ങൾ അനുഭവസിദ്ധമായ കാര്യമാണ്. അത് എന്നാലും അതെങ്ങനെ വരുന്നു? ഏകത്തിൽ എങ്ങനെ വരുന്നു? ശരി, അത് ഏകത്തിൽ എങ്ങനെ വരുന്നു എന്ന് നിന്റെ യുക്തിക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ അതിനെ വിളിച്ചോളുക. അനർവചനീയം എന്നേ പറയാനുള്ളൂ. നിർവചിക്കാൻ വയ്യ, മായ. പക്ഷെ അത് സംഭവിക്കുന്നു. രണ്ടിനെ അംഗീകരിക്കേണ്ടി വരുന്നു. എങ്ങനെയാണോ നാനാത്വ പ്രതീതി ഉള്ളത്, അതുപോലെ തന്നെ ഏകത്വ അനുഭവമുണ്ട്. മൃദാത്മന മൃദ്രൂപത്തിലുള്ള ഏകത്വ അനുഭവമുണ്ട്. ഇതിലെല്ലാത്തിലും നമ്മൾ നിഷേധിക്കാൻ വയ്യ. അതേ മൃത്തിൽ തന്നെ കാര്യരൂപത്തിൽ ഭേദവും അനുഭവപ്പെടുന്നു. ഇത് രണ്ടും അനുഭവത്തിൽ വരുന്നുണ്ട്, രണ്ടും അംഗീകരിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ, നമുക്ക് ഇതിനെ രണ്ടിനെയും പൊരുത്തപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ, ഒരു പൊരുത്തക്കേട് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ പൊരുത്തക്കേടായിട്ട് അംഗീകരിക്കുക. അവിടെ പിന്നെ അതിനോട് ഗുസ്തി പിടിക്കാൻ പോയിട്ട് എന്താ കാര്യം? അനുഭവത്തെ അംഗീകരിക്കുന്നതിന് എന്താ തകരാറ്? ആ അനുഭവത്തിന് സമാധാനമില്ല എന്നുള്ളതാണ്. സമാധാനത്തെയാണ് ഈ പറയുന്നത്. ആ വൈരുദ്ധ്യം തന്നെയാണ് സമാധാനം. വേറെ സമാധാനത്തിൻ്റെ ആവശ്യമില്ല അവിടെ. ആ വൈരുദ്ധ്യത്തിന് ശങ്കരാചാര്യർ പറയുന്നതാണ് മായ. അതിനാണ് അതിൻ്റെ സമാധാനം. അനുഭവസിദ്ധമായ കാര്യം. അതിന് പുറത്തു നിന്ന് ഒരു സമാധാനം കൊണ്ടുവരേണ്ട കാര്യമില്ല. ആ അനുഭവം തന്നെയാണ് സമാധാനം. അത് മാത്രമേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. അതുകൊണ്ട് വിഭക്താനാം കാര്യാന്തരത്വ ഭിന്നങ്ങളായിരിക്കുന്നവ, മൃത്തിൽ നിന്ന് ഭിന്നമായി ഉണ്ടാകുന്ന ചൂർണം, കപാലം, ശകലം എന്നുവെച്ചാൽ അതിൻ്റെ കഷ്ണങ്ങൾ, ഇതെല്ലാം കാര്യാന്തരം. ഓരോന്നും വേറെ വേറെ കാര്യങ്ങളാണ്. അത് അംഗീകരിച്ചേ മതിയാവും. അങ്ങനെയാണെങ്കിൽ ആവരണത്വ ഉപവത്തെ, ഇവിടെ ഈ ഞാൻ പറയുന്ന ആവരണത്വം നിങ്ങൾക്ക് അംഗീകരിച്ചേ പറ്റും. നിങ്ങളുടെ അനുഭവത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഇത് അംഗീകരിച്ചേ പറ്റും. അല്ലെങ്കിൽ പറയേണ്ടി വരും ഞാൻ ഒരു അനുഭവത്തെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ബോധമില്ലാത്തവരടുത്ത് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമുണ്ട്. ബോധമുള്ളവരുടെ അടുത്താ ഈ പറയുന്നു. ശാസ്ത്ര ചർച്ച പാമരന്മാർക്ക് വേണ്ടിയുള്ളതല്ല. അത് കുറച്ച് ചിന്തിക്കാനും മനസ്സിലാക്കാനും വിവേകമുള്ളതിന് വേണ്ടിയിട്ടാണ്. അല്ലാത്തവർക്ക് ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. ശാസ്ത്ര ചിന്തകാനാന്ത് ഏഷ പരീക്ഷ, ചിന്തിക്കാൻ കഴിയുള്ളവർക്കാണ് ഇവിടെ ഈ പറയുന്ന യുക്തിയും മറ്റു കാര്യങ്ങളും. നമ്മുടെ തകരാറെന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കാതെ യുക്തി പ്രയോഗിക്കും. അത് പറയും, അതാണ് യുക്തിഭാഗം. അതംഗീകരിക്കാൻ പറയും. അതുകൊണ്ട് സത്കാര്യവാദത്തെ ഇവിടെ അരക്കിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ് പശുവർ. നിങ്ങളുടെ ഒരു യുക്തി കൊണ്ട് തന്നെ നിഷേധിക്കാൻ സാധ്യമല്ല. അത് നിഷേധിക്കാൻ സാധ്യമല്ലെങ്കിൽ പ്രപഞ്ച കാരണം സത്താണ്, കാര്യപ്രപഞ്ചവും ആ സത്ത് തന്നെ, ഇത് അംഗീകരിക്കേണ്ടി വരും. അപ്പോൾ ചുരുക്കത്തിൽ എന്താണ്, പാത്രം എന്നും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ഇത് എന്നും ഉണ്ടായിരിക്കും ചെയ്യും. പിന്നെ ഇതൊക്കെ ഇത് കേവലം ആവിർഭാവ തിരോഭാവം. ബ്രഹ്മസൂത്രത്തിൽ ആദ്യം നമ്മൾ ചർച്ച ചെയ്ത അനാദിർ അനന്തോയം സംസാര, ഇത് അനാദി അനന്തമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചർച്ച ചെയ്തിട്ടുണ്ട്. അനാദി അനന്തമായി ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇതിനൊരു അവസാനമുണ്ട്. കടലിലെ തിര പോലെ അതിൽ ഓരോ തിര ഉണ്ടാകുന്നു, അവസാനിക്കുന്നു, ഉണ്ടാകുന്നു, അവസാനിക്കുന്നു. എന്നാൽ ഇതിനൊരു വിരാമം അത് സംഭവിക്കുന്നില്ല. അതുപോലെ ഈ സംവിത് സമുദ്രം, അതിലിങ്ങനെ ഓരോ കായങ്ങൾ ശരീരങ്ങൾ നാനാരൂപത്തിൽ ഇതുണ്ടായി മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതിനൊരു ചെറിയ ഉദാഹരണം എടുത്തതേ ഉള്ളൂ, മണ്ണും പാത്രവും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ബുദ്ധിക്കകത്ത് ഒതുക്കി ഒന്ന് ഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. അത് തന്നെയാണ് ഈ സമഷ്ടിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് സത്താണ്, സദാ ഉള്ളത് തന്നെയാണ് കാര്യം. അല്ല, നമ്മൾ കരുതുന്നത് പോലെ കുലാലൻ പണിപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. സദാപ്രതീക്ഷ ഒന്നും ഉണ്ടാകുന്നില്ല, അതിന് ആവരണമുള്ളതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഉടനെ അടുത്ത ചോദ്യം വരുന്നു. ചോദ്യം ചോദിക്കുന്ന ആള് നിർത്താൻ തയ്യാറല്ല. ആവരണഭാവേ ഏവ യത്ന കർത്തവ്യം ചെയ്തു. നിങ്ങളീ പറയുന്ന യുക്തി അനുസരിച്ചാണെങ്കിൽ പാത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊരു പണിയും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ കാണുന്ന എന്താണ്, കുലാലൻ വളരെ കഷ്ടപ്പെട്ട് മണ്ണ് കൊണ്ടുവന്ന് വെള്ളം ചേർത്ത് കുഴിച്ച് അതിനെ പരുവപ്പെടുത്തി നല്ല പശ്ചിമയുള്ളതാക്കി ഉരുട്ടി ഒത്തിരി നേരത്തെ പണി കൊണ്ടേ ഒരു പാത്രമാകത്തുള്ളൂ. ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. നിങ്ങളെന്താ പറയുന്ന, പാത്രം എപ്പോഴും ഉണ്ട്, ആവരണം ഉള്ളതുകൊണ്ട് കാണുന്നില്ല, അനുഭവപ്പെടുന്നില്ല, ആവരണം മാറ്റിയാൽ കാണും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു വസ്തുവിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല പരിശ്രമം വേണ്ടിയിരിക്കുന്നത്, അതിൻ്റെ ആവരണത്തെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഒന്നുകൂടി മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു ഒരു ബാള് പോലും, ഇവിടെ പാത്രം കാണുന്നില്ലല്ലോ, അത് ഇത് ആവരണമാണ്. അങ്ങനെയാണെങ്കിൽ ഇതങ്ങ് മാറ്റിയാൽ മതി, ഇതിനങ്ങ് കുടിച്ചു കഴിഞ്ഞാൽ മതി. പിന്നെ അവിടെ പാത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൻ്റെയും ഇടിക്കുകയും കുഴയ്ക്കുകയും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. സഹകാരി കാരണങ്ങളൊന്നും വേണ്ട. എന്താണ് ചക്രം, ദണ്ട്, പാശം, ഇങ്ങനെ പല സാധനങ്ങളും വേണം അതുണ്ടാക്കാൻ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്താണോ ആവരണം അതിനെ അങ്ങ് നശിപ്പിക്കുക. ഒരു വടിയെടുത്ത് ഒരു അടി കൊടുക്കുക, ഉരുള കൂട്ടെ. ആവരണം മാറിക്കഴിഞ്ഞാൽ കാര്യം കാണണമല്ലോ. അപ്പോൾ കുലാല പ്രവൃത്തി ആവരണ നാശത്തിന് വേണ്ടിയായിരിക്കും, അല്ലാതെ ഘട ഉത്പത്തിക്ക് വേണ്ടി ആയിരിക്കരുത്. പക്ഷെ ഇവിടെ കാണുന്ന എന്താണ്, കുലാലൻ ഘടത്തിൻ്റെ ഉത്പത്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്നു. അപ്പോൾ അത് വേറെയാണല്ലോ സംഗതി. നിങ്ങളീ പറയുന്ന പോലെ അല്ലല്ലോ കാര്യം. സദാ ഉണ്ട്, കേവലം ആവരണം, അതിൻ്റെ കാര്യങ്ങൾ അതിന് ആവരണമായി പ്രതിബന്ധമായിരിക്കുന്നു എന്ന് കഴിഞ്ഞാൽ അത് മാറ്റിയാൽ മതി. ഉത്പത്തിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളൊന്നും ആവശ്യമില്ല. അതാണ് ഇവിടെ ചോദിക്കുന്നത്. ആവരണ അഭാവയോ യത്നകൃത്ത് വിധിച്ചേ വിശദീകരിക്കുന്നു. പിണ്ടക പാലാവസ്ഥയോ വിദ്യമാനവയോ കടാധികാരി മാവൃതത്വ ഉപലഭ്യത ഇതിച്ചേ. ആ ചോദ്യത്തെ വിശദീകരിക്കണം. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നു, എന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത്? മണ്ണ് തന്നെ പിണ്ടാവസ്ഥയിലിരിക്കുന്നു, ഉരുള രൂപത്തിലിരിക്കുന്നു, കപാലാവസ്ഥയിലിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അവിടെ പാത്രമുണ്ട്. കുലാലെണ്ണം കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതിന് മുമ്പും പാത്രമുണ്ട്. വിദ്യമാനസേ ഘടാധികാരിയും ഉള്ളത് തന്നെ ആവൃതത്വ നോപലഭ്യത, ഇതൊക്കെ ആവരണമായിരിക്കുന്നുണ്ട്, അത് അനുഭവിക്കാൻ കഴിയുന്നില്ല, ഉണ്ട് പക്ഷെ അറിയാൻ കഴിയുന്നില്ല, ഇതല്ലേ പറയുന്നത്? അങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ പിന്നെ ആവരണം നശിപ്പിച്ചാൽ മതി, ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമത്തിൻ്റെ ആവശ്യമില്ല. ഇത് പോകുന്നത് പ്രപഞ്ചകർണത്തിലേക്കാണ്. നിങ്ങളീ പറയുന്ന സത്കാര്യവാദം അനുസരിച്ചാണെങ്കിൽ ഈശ്വരൻ്റെ പോലും ആവശ്യമില്ല. ഈശ്വരന് ഒരു പണിയില്ലാതെയാകും. എന്തുകൊണ്ട്? ഇതെല്ലാം ഉണ്ട് എപ്പോഴും ആ സത്തിൽ, ഈ പ്രപഞ്ചമെല്ലാം അങ്ങനെ തന്നെ ഉണ്ട്. ഒരാവരണം ഉള്ളതുകൊണ്ട് ഇത് ഇങ്ങനെ കാണുന്നില്ല, ആവരണം മാറുമ്പോൾ ഇതിങ്ങനെ കാണുന്നു, ഇങ്ങനെ പറയേണ്ടി വരും. ഘടാദി കാര്യാർത്ഥന തദാവരണ വിനാശീവേന കർത്തവ്യന ഘടാദി ഉത്പത്തു. അപ്പോൾ നമുക്ക് പാത്രം വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നോക്കുക, മണ്ണ് നോക്കുക. നോക്കുമ്പോൾ നിങ്ങളുടെ യുക്തി അനുസരിച്ച് ആ മണ്ണിപ്പോൾ ഒരു പ്രത്യേക ഷേപ്പിലിരിക്കുന്നു. ഈ ഷേപ്പാണ് അടുത്ത് പാത്ര രൂപത്തിന്, അപ്പൊ അത്തരത്തിൽ മണ്ണല്ലാതെ ആ ഷേപ്പല്ലാതെ വേറൊന്നും ഇല്ലല്ലോ. അത് ചോദ്യം ചോദിക്കുന്നയാള് സമ്മതിക്കുന്നുണ്ട്. പാത്രം എന്ന് പറയുന്നത് ആ ഒരു പ്രത്യേക ആകാരം അല്ല, പുതുതായിട്ടൊന്നും അതി വന്നിട്ടില്ല. പുറമേ നിന്ന് നമ്മൾ അതിനൊരു പേരും കൊടുക്കുന്നു. അപ്പൊ കുലാലിന്റെ ജോലി എന്തായിരിക്കും? അടിച്ച ഷേപ്പ് മാറ്റുക, അതായിരിക്കും ജോലി. അല്ല, പുതുതായിട്ടൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഉരുണ്ടിരുന്ന അതിനെ തട്ടിക്കളയുന്നു. ആവരണ വിനാശി ഘടാധികാരി അർത്ഥന ഘടം തുടങ്ങിയ കാര്യങ്ങളെ അർത്ഥിക്കുന്നവൻ, അത് വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവൻ, തദാവരണ വിനാശയമായിരുന്ന കർത്തവ്യം. ആവരണ നാശത്തിനുള്ള പ്രയത്നം മാത്രം മതി, കാര്യ ഉത്പത്തിക്ക് വേണ്ടിയുള്ള പ്രയത്നം ആവശ്യമില്ല എന്നാണ്. നഘടാദ്യുത്പത്ത് ഉത്പത്തിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട കാര്യമില്ല. പക്ഷേ എന്നെ ചെയ്ത തസ്തി, ഇങ്ങനെ എന്നെ ലോകത്ത് കാണുന്നത്. നിങ്ങൾ പറയുന്ന യുക്തിയും ലോകത്തിൽ പ്രായോഗികമായി കാണുന്ന കാര്യങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. യുക്തിയിലൂടെ പല കാര്യങ്ങളും സമർത്ഥിക്കാം, അനുഭവം അതിനെ സമർത്ഥിക്കുന്നുണ്ടെങ്കിൽ ശരിയാകത്തില്ല. യുക്തിയുടെ അനുഭവമുണ്ട്. എന്നാ ചെയ്ത തസ്തി, ലോകത്ത് അങ്ങനെ കാണുന്നില്ല. പാത്രം വേണമെന്നുള്ളവൻ പണിയെടുക്കുന്നുണ്ട്, പണിയെടുത്ത് കഷ്ടപ്പെട്ട് അങ്ങനെ ഒരു സാധനത്തെ ഉണ്ടാക്കിയെടുക്കുന്നു. അത് നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഇത് ആവരണമാണ്, അതുകൊണ്ട് കാണുന്നില്ല, അഥവാ അവിടെ തന്നെ ഉണ്ടെന്നെല്ലാം പറയുന്നതൊക്കെ ശുദ്ധ അസംബന്ധമാവും. തസ്മാത് അയുക്തം വിദ്യമാനസിക ആവൃതത്വം ഉപലബ്ധിരുത്തി. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ഈ സത്കാരിവാദം അത് അയുക്തം, അത് യുക്തിക്ക് നിരക്കുന്നതല്ല. കേൾക്കുമ്പോൾ എന്തോ യുക്തി ഉള്ളതുപോലെ തോന്നും. പറഞ്ഞു വരുമ്പോൾ ആവരണം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തോന്നും ഈ പറയുന്നതിലെന്തോ ശരിയുണ്ട്. പക്ഷെ അയുക്തം യുക്തിക്ക് നിരക്കുന്നതല്ല. വിദ്യമാനസിക ആവൃതത്വ അനുപലബ്ധി, അതവിടെ ഉണ്ട്, എപ്പോഴും ഉള്ളതാണ്, അതിനൊരു ആവരണമുണ്ട്, അതുകൊണ്ട് അത് കാണുന്നില്ല. ഇങ്ങനെയെല്ലാം പറയുന്നത് അനുഭവത്തിനോ യുക്തിക്കോ നിരക്കുന്നതല്ല. ഇത് ചേച്ച് പറയുന്നു. വീണ്ടും സിദ്ധാന്തി പറയുന്നു, നിങ്ങളീ പറയുന്നത് ശരിയല്ല, ഞങ്ങൾ പറഞ്ഞാണ് ചേച്ച്. ഞാൻ പറഞ്ഞതിന് സമർത്ഥിക്കാം. നിങ്ങൾ പറയുന്നതിലും കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ്? അതാണ് പറയുന്നത് അനിയമ. നിങ്ങൾ പറയുന്നതിൽ കുറച്ച് കാര്യങ്ങളുള്ള എന്തെന്നില്ല പറയാം. ചിലടത്ത് നഹി വിനാശം മാത്ര പ്രയത്നാദേവ ഘടാദ്യ അഭിവൃദ്ധി നിയത. ചില സ്ഥലത്ത് ആവരണത്തെ നശിപ്പിച്ചാൽ കാര്യം അനുഭവവിഷയമാകും, അത് മതി. പാത്രം ഉണ്ടാക്കി തുണി കൊണ്ട് മൂടി വെച്ച് തുണി മാറ്റിക്കഴിഞ്ഞാൽ പാത്രം കാണും. അതാണ് അനിയമ എന്ന് പറഞ്ഞാൽ അവിടെ ശരിയാണ് നിങ്ങളീ പറയുന്നത്. അല്ലെങ്കിൽ പെട്ടിക്കകത്ത് പാത്രം വെച്ച് പൂട്ടി താക്കോൽ കളഞ്ഞു പോയി, പെട്ടി പൊളിച്ചു കഴിഞ്ഞാൽ പാത്രം കാണാൻ പറ്റും. മുറിക്കകത്ത് വെച്ച് പൂട്ടി വെച്ച് താക്കോൽ കാണുന്നില്ല, കതവ് പൊളിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവിടെയൊക്കെ എന്താണ്? ആവരണ വിനാശത്തിന് വേണ്ടി പ്രയത്നം ചെയ്യണം, അത് സമ്മതിച്ചു. അവിടെ അത് മാത്രം മതി. നേരത്തെ തന്നെ കാര്യം ശരിയാക്കി വച്ചിരിക്കുകയാണ്. ഒരു ആവരണവും കൊണ്ട് അത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ആവരണത്തിന്റെ നാശത്തിന് വേണ്ടി പ്രവർത്തിക്കാം. അവിടെ പിന്നെ കുലാലിന്റെ ആവശ്യമില്ല, ആർക്ക് വേണമെങ്കിലും വിത്തി ഇടിച്ചോളെ. പക്ഷേ സർവത്ര അങ്ങനെയാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. വിനാശ മാത്ര പ്രയത്നാദേവ ഘടാദ്യ അഭിവ്യക്തർ നിയത. കേവലം എന്താണോ ആവരണമായിരിക്കുന്നത് അതിന്റെ നാശത്തിന് വേണ്ടിയുള്ള പ്രവൃത്തി കൊണ്ട് പാത്രം അനുഭവവിഷയമാകുന്നു എന്ന് ഞങ്ങൾ പറയുന്നില്ല. അങ്ങനെയല്ല ഞങ്ങൾ പറയുന്നതിന്റെ താല്പര്യം. ഇനി ആവരണം ഉള്ളിടത്ത് തന്നെ എന്താണ് നോക്കുക. തമാദ്യാവൃതി ഘടാതു പ്രതിപാദ്യുത്വത്വ പ്രയത്ന ദർശനം. മുറിക്കകത്ത് പാത്രമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, ലൈറ്റില്ല, കാണാൻ പറ്റുന്നില്ല. അവിടെയും ആ അനുഭവത്തിന് വേണ്ടി പ്രവൃത്തി ആവശ്യമാണ്. അതാണ് വിളക്ക് കൊളുത്തുന്നില്ലേ, അതൊരു പ്രവൃത്തിയല്ലേ. ഇപ്പോൾ ഘട അഭിവ്യക്തി, അതിന് നേരത്തെ പറഞ്ഞെന്നാണ് അത് അനുഭവത്തിന് വിഷയമാകും. കണ്ണുകൊണ്ട് അതിനെ കാണാൻ കഴിയുക, അല്ലെങ്കിൽ സ്പർശിച്ചറിയാൻ കഴിയുക, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ ദീപജ്വലനം പോലെയുള്ള പ്രവൃത്തിയുടെ ആവശ്യമാണ്. ഇനി തുണി കൊണ്ട് മൂടി വെച്ചിരിക്കുകയാണെങ്കിൽ തുണി മാറ്റുന്നതിന് പ്രവൃത്തി ആവശ്യമില്ല, അവിടെ ആവശ്യമുണ്ട്, പ്രവൃത്തി ആവശ്യമുണ്ട്. ഇരുൾ കൊണ്ട് മൂടിയിരിക്കുന്നിടത്ത് പ്രകാശം കൊണ്ടുവരണം, അതിനൊരു പ്രവൃത്തി ആവശ്യമാണ്. അപ്പൊ പ്രവൃത്തി ആവശ്യമില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല, ഞങ്ങൾ പറയുന്നത് പ്രവൃത്തി ആവശ്യമുണ്ട്. അതുപോലെ പാത്രം ഉണ്ടാക്കുന്നതിനും കുലാലന്റെ പ്രവൃത്തി ആവശ്യമാണ്. ആ കാര്യം മണ്ണിലുണ്ട് എങ്കിലും അതിനെ നിങ്ങൾക്ക് കാണണമെങ്കിൽ കുലാലന്റെ പ്രവൃത്തി അവിടെ ആവശ്യമാണ്. എങ്ങനെയാണോ ഇരുട്ടത്ത് ദീപം ജ്വലിപ്പിക്കുന്ന പ്രവൃത്തി ആവശ്യമായിരിക്കുന്ന അതുപോലെ പ്രവൃത്തി ആവശ്യമാണ്. അപ്പോൾ പൂർവക്ഷി പറയുന്നു, എന്ന് പറഞ്ഞാലും നിങ്ങൾ പറയുന്ന ഇതുമായിട്ട് യോജിക്കുന്നില്ല. ഇരുട്ടിലിരിക്കുന്ന ഒരു വസ്തുവിനെ കാണുന്നതിന് വേണ്ടി ദീപം ജ്വലിപ്പിക്കുന്ന പ്രയത്നം ആവശ്യമുണ്ടെന്ന് പറയുന്നു. അത് നമുക്ക് മനസ്സിലാവും, അതായത് ഞങ്ങൾക്ക് തർക്കമില്ല. പൂർവക്ഷി പറയുന്നു അത് വേണം. പക്ഷെ നിങ്ങൾ പറയുന്നതനുസരിച്ച് മണ്ണിൽ നിന്ന് പാത്രം ഉണ്ടാക്കുന്നതിന് പ്രവൃത്തിയുടെ ആവശ്യമുണ്ട്. ആവരണം നശിപ്പിച്ചാൽ എന്തിനാ? ഇവിടെ പോലും ഇരുള് കൊണ്ട് മൂടിയിരിക്കുന്നിടത്ത് പോലും നിങ്ങളുടെ പ്രവൃത്തി എന്ന് പറയുന്നത് എന്തിനു വേണ്ടി? ആവരണത്തെ നശിപ്പിക്കാനാണ്. എന്തിനാ ദീപം ജ്വലിപ്പിക്കുന്നത്? പാത്രത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് എന്താണ്? അവിടെയുള്ള ഇരുളിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അവിടെയും ആവരണ നാശത്തിന് വേണ്ടിയുള്ള പ്രവൃത്തി കാണുന്നുള്ളൂ. ഇരുളത്തിൽ ഇരുളിലിരിക്കുന്ന വസ്തുവിനെ കാണുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തി കേവലം ആവരണ നാശത്തിന് വേണ്ടി മാത്രമേ ഉപകരിക്കുന്നുള്ളൂ, ഇരുളിനെ ഇല്ലാതാക്കാൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെയും പ്രവൃത്തി ആവരണ നാശത്തിന് വേണ്ടി മാത്രമായിരിക്കും, അല്ല പാത്രത്തെ ഉണ്ടാക്കാൻ വേണ്ടി ആയിരിക്കരുത് എന്ന് ചോദ്യകർത്താവ് പറയുകയാണ്. നിങ്ങളുടെ യുക്തിയിൽ പോരായ്മയുണ്ട് എന്ന് ബോധിപ്പിക്കുകയാണ് സിദ്ധാന്തി, അദ്വൈതി ബോധിപ്പിക്കുകയാണ്. രണ്ടു ദിവസത്തിൽ ഒന്നല്ലേ സംഭവിക്കും? ആവരണം തടസ്സമാണ്, ആവരണത്തെ മാറ്റുന്നതിനുള്ള പ്രവൃത്തി. ഇവിടെ ഇരുളാണ് ആവരണം, അത് തടസ്സമാണോ അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തി. ഇതിനല്ലാവിനെന്താ പ്രവൃത്തി കൊണ്ടെന്താ വിശേഷം, എന്താ സംഭവിക്കുന്നത്? ഇതിനെ അംഗീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ആവരണത്തെ നശിപ്പിച്ചാൽ മതി എന്ന് വെച്ചാൽ, ആദ്യം മണ്ണ് ഉരുളാക്കി വയ്ക്കുമ്പോൾ അത് പാത്രമെന്ന് പറയുന്ന കാര്യത്തിന് ആവരണമാണ്, അതുകൊണ്ട് ഉരുളയെ നശിപ്പിച്ചാൽ മതി. അപ്പോൾ അവിടെ പാത്രം കാണണം പറയുന്ന.
3: ഓം നമശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ആർ റേഡിയോ, ദി സൈസ് ഓഫ് അവർ ഓഡിയോ കളക്ഷൻ കണ്ടിന്യൂസ് ടു ഗ്രോ ഡേ ബൈ ഡേ. വി നൗ ഹോസ്റ്റ് മോർ ദാൻ 25,000 ഓഡിയോ റെക്കോർഡിംഗ്സ്. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai Music and Thirumurai Discourses will be broadcast on Thirunariya Tamilosai. Philosophical Discourses and Periyapuranam Lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.

ദേവേഭ്യോ ജുഷ്ടം ജുഷ്ടം ദേവേഭ്യോ ദേവേഭ്യോ ജുഷ്ടമിഹേഹ ജുഷ്ടം ദേവേഭ്യോ ദേവേഭ്യോ ജുഷ്ടമിഹ ജുഷ്ടമിഹേഹ ജുഷ്ടം ജുഷ്ടമിഹ ബരിഹിർ ബരിഹിരിഹ ജുഷ്ടം ജുഷ്ടമിഹ ബരിഹിഹി ഇഹ ബരിഹിർ ബരിഹി

0: ദേവഹൂര്യജ്ഞ ആചാവക്ഷത്സും നഹൂര്യജ്ഞ ആചാവക്ഷത്
1: യക്ഷാദഗ്നിർദേവോ ദേവാ ആചാവക്ഷത് വാജസ്യമാപ്രസവ ഉദ്ഗ്രാഭേനോദഗ്രഭീത്. അഥ

0: सुः इति अष्टादशोऽध्यायः। ॐ
1: ॐ नमः शिवाय। यू आर् लिस्निङ्ग् टु शैवम् .org रेडियोस् 24/7 स्पिरिचुवल् चानल्स् फ्रम् शैवम् .org। ॐ नमः शिवाय।
2: നമ്മളുടെ പ്രയത്നമൊന്നും ഇല്ലാത്ത തലത്തിൽ തന്നെ നമ്മൾ വിജയിച്ചിട്ടുണ്ടെന്നും എവിടെയൊക്കെ ഒരു വിശ്വാസം മാത്രമായി കണ്ടുവോ അതിനറിവില്ലായ്മയിൽ എന്തെല്ലാം ചെയ്തു കൂട്ടിയാലും ദുഃഖം മാത്രമായി സംഭവിക്കുന്നതും കാണാം. ഇത് വളരെ എളുപ്പമാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ, പക്ഷെ അഹന്ത ഈ കണക്ക് കൂട്ടാൻ പോലും നമ്മളെ പലപ്പോഴും വിടില്ല. നമുക്കതിനെ അറിയുകയും ചെയ്യാം, ഇന്നത് ചെയ്തതിന്റെ ഫലമാണ് ഇന്നതെന്നും ഇന്നതിന്റെ ഫലമാണ് ഇന്നതെന്നും കൃത്യമായി അറിഞ്ഞിട്ടും അഹന്ത അത് മറ്റുള്ളവരുടെ കാരണം കൊണ്ടാണെന്ന് സ്ഥാപിക്കാൻ വ്യാഖ്യാനിച്ച് വിഷമിക്കുന്നത് കാണാം. അറിവും ആരോഗ്യവും ആയുസ്സും നഷ്ടപ്പെടുന്നതും അവിടെയാണ്. ശരിയല്ല, നമുക്കെല്ലാം എന്നും ഒരു പ്രതിയോഗിയുണ്ട്. അത്രത്തോളം കാലം ഈശ്വരൻ നമുക്ക് വിശ്വാസം മാത്രമാണ്. ശബ്ദം എവിടെ ഏത് വ്യക്തിയിൽ കേവലമായി വരുന്നുവോ അതെല്ലാം ഈശ്വരനാണെന്നറിയുകയും ഏത് വ്യക്തി ശാരീരികമോ മാനസികമോ ഇന്ദ്രിയപരമായ ഒരാഗം കൊണ്ട് നമ്മോട് എന്തു പറയുന്നുവോ അവിടെയൊക്കെ ഈശ്വര നിഷേധമാണെന്ന് അറിയുകയും ചെയ്താൽ എളുപ്പമാണ്. പക്ഷേ നമ്മളുടെ ശരികൾ ശരിവെക്കുന്നത് കൊണ്ട് നമുക്കാരോടും പ്രിയമുണ്ടാവില്ലല്ലോ. ഒരു കുഞ്ഞിനും അവന്റെ അച്ഛനോടും അമ്മയോടും അവന്റെ ശരികളെ പ്രോത്സാഹിപ്പിച്ചതിന്റെ പേരിൽ മമതയുണ്ടാവില്ല. കാരണം അത് അവന് തന്നെ സമ്മതമായതാണ്. അതിനൊരു സത്യറ്റ് പ്രത്യേകതയൊന്നും തരുന്നില്ല. മമതയെല്ലാം തെറ്റിനെ ശരിയാക്കി വ്യാഖ്യാനിക്കുന്നവരോട്. അങ്ങനെയല്ല, നമുക്ക് തെറ്റ് പറ്റുമ്പോഴും അതിനെ ശരിയായി വ്യാഖ്യാനിക്കുന്ന ഒരു അച്ഛനെ, ഒരമ്മയെ, ഒരാചാര്യനെ, ഒരു ഗുരുവിനെ, ഒരു സ്നേഹിതനെ തേടിയുള്ള യാത്രയാണ് നമ്മുടെ ജീവിതം മുഴുവൻ. അല്ലെന്നുണ്ടോ? അല്ലെന്നുണ്ടോ? അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും ആരുമായും ചേരാൻ പറ്റില്ല. കാരണം അവനും അത് തേടി തന്നെയാണ് നമ്മുടെ അടുക്കിലൊക്കെ ചേരേണ്ടതിനോട് ചേരേണ്ടെന്ന പടി ചേരുമ്പോൾ ചേർച്ച തകരാറിലാക്കുന്നതാണ് ഈ ലൗകിക ജീവിതം. ശരിയല്ല, രണ്ടുപേരും ഒരുമിച്ച് അതെന്ന് പറയാം. അപ്പൊ അവര് തമ്മിൽ ഈ ചേർച്ച ഉണ്ടാവണം. നിന്റെ തെറ്റ് ഞാനും എന്റെ തെറ്റ് നീയും വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്തുന്നിടത്തോളം നമുക്ക് ഇരുവിച്ചു എന്റെ തെറ്റ് നീ തെറ്റാണെന്ന് കണ്ടാൽ നിന്റെ ശരിയെ കൂടി വേണ്ടി വന്നാൽ ഞാൻ ഇവിടെ എല്ലാ ലൗകിക ബന്ധങ്ങളും ഈ തലത്തിലേ ഉള്ളൂ. ശരിയാണെന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. സമസ്ത ലൗകിക ബന്ധങ്ങളും ഇവിടെയുള്ളൂ. ഇതിലൂടെ ആത്മബോധത്തിന്റെയോ അതിന്റെ ഏഴ് അയൽവക്കത്തോ എത്തില്ല. അപ്പൊ അതുകൊണ്ട് സൃഷ്ടിയിലെ ശ്രദ്ധ, എല്ലാ സൃഷ്ടിക്കു മുമ്പും ശ്രദ്ധ വേണം. ആ ശ്രദ്ധയിൽ നിന്ന് പ്രഥമം ബീജവപനം. ഏത് ബീജത്തിൽ? വാസനാ ബീജത്തിൽ. അവിടെയാ സൃഷ്ടി നടക്കുന്നത്. പഠിക്കാൻ എളുപ്പത്തിന് ഭരതൻ മാനായ കഥയൊക്കെ നമുക്ക് ഇഷ്ടംപോലെ പഠിക്കാം. ഗീതാകാരനും ഇത് പറയും. യം യം വാ വിസ്മരൻ ഭാവം ത്യജത്യന്തേ കളേബരം തം തമേ വൈദി കൗന്ദേയ സദാ തദ്ഭാവഭാവിത. അത് ഗീതയിൽ പറഞ്ഞത് കേട്ടിട്ട് ഒരേ അർത്ഥത്തിൽ മാത്രം പഠിക്കരുത്. മരണാസന്നനായ ഒരുവൻ മരിക്കാൻ പോകുന്ന സമയത്ത് എന്ത് സ്മരിച്ചുകൊണ്ട് മരിക്കുന്നുവോ അതായി അവൻ അടുത്ത ജന്മത്തിൽ വരുന്നു. ഇങ്ങനെയാണ് അതിന്റെ സ്ഥൂലമായൊരു അർത്ഥം. എന്തു സ്മരിച്ചുകൊണ്ട് നിങ്ങൾ സുഷുപ്തിയിലേക്ക് പോകുന്നുവോ, മുൻകർമ്മങ്ങളുടെ ഏത് തുടർച്ചയെ സ്മരിച്ചുകൊണ്ട് നിങ്ങൾ സുഷുപ്തിയിലേക്ക് പോകുന്നുവോ അതാണ് നിങ്ങളുടെ ജാഗ്രതയായി പൊട്ടിവിടരുന്നത് എന്ന് നിങ്ങളുടെ നിത്യപ്രളയത്തിന്. ഇവിടെ പ്രപഞ്ചത്തെ നിങ്ങൾക്ക് മാറ്റിമറിയാം. നിങ്ങളുടെ നിശബ്ദതയുടെ നിമിഷങ്ങളിൽ ചിച്ചക്തി എങ്ങനെ സങ്കല്പിച്ചിട്ടാണോ നിങ്ങളുടെ വ്യക്തിജീവിതം സമഷ്ടിയിൽ തുടരുന്നത് അതായിത്തീരുന്നു എന്ന് നിങ്ങളുടെ നിത്യജീവിത സങ്കല്പത്തിലും. മൂന്നെണ്ണം പറഞ്ഞു. ഒന്ന്, മരിക്കാൻ പോകുന്ന ഒരുവൻ എന്തു സ്മരിക്കുന്നു അതുപോലാണ് ഇനി അവന്റെ ജന്മം. ജനിതക കലകളിൽ അവൻ സൂക്ഷിക്കുന്ന ഓർമ്മകളുമായാണ് അവൻ വീണ്ടും ജനിക്കുന്നത്. അങ്ങനെ സൂക്ഷിച്ചു വെച്ച ഓർമ്മകളോടുകൂടി വന്ന ഞാൻ എന്റെ ഓർമ്മകളെ പരിശോധിക്കുകയും നന്നാക്കുകയും ചെയ്യുന്നുവെങ്കിൽ അടുത്ത ജന്മം എനിക്ക് ഞാൻ ഇച്ഛിക്കുന്നത് പോലാക്കാം. അതിനാണല്ലോ ഇത് പഠിക്കുന്നത്. രണ്ട്, ഓരോ നിമിഷവും ജനിക്കുന്നവനാണ് ഞാൻ. എന്റെ ഓരോ നിമിഷത്തിനും ഇടയിൽ ഒരു മരണവും ഒരു ജനനവുമുണ്ട്. ഓരോ നിമിഷത്തിലും ഓരോ നിമിഷാർത്ഥത്തിലും എന്റെ കാലത്തിന്റെ ഏത് ഏകകത്തിലും, നല്ലോണം ശ്രദ്ധിക്കണേ, എന്റെ കാലത്തിന്റെ ഏത് ഏകകത്തിലും ജനിമരണങ്ങൾ കലർന്നാ നിൽക്കുന്നത്. എന്റെ മൃത്യുവിൽ നിന്നുണരുന്ന ഓരോ വാക്കും ഓരോ പുനഃസൃഷ്ടി നടത്തുകയാണ്. എന്റെ ഓരോ നോട്ടവും പുനഃസൃഷ്ടി നടത്തുകയാണ്. എന്നെ കാണുന്ന ഒരു വ്യക്തിയെ ഒരു ദിവസം മുമ്പ് ഞാൻ നോക്കിയപ്പോഴുള്ള നോട്ടത്തിൽ നിന്ന് അയാൾ എന്നെക്കുറിച്ചുണ്ടാക്കിയ യുഗങ്ങൾ നീളുന്ന കഥകളും കൽപ്പനകളും മുഴുവൻ ഇപ്പോൾ ഞാനൊന്ന് നോക്കുമ്പോൾ അത് അസ്ഥാനത്താണെന്ന് അയാളെ കൊണ്ടെത്തിക്കാൻ എന്റെ ഇന്നത്തെ നോട്ടത്തിന് കഴിയും. ശരിയല്ല, ഇയാളെ പണ്ട് ഞാൻ എന്നെടുത്ത് വെച്ച് കണ്ടിരുന്നു. ആ കക്ഷി അല്ലല്ലോ ഇയാൾക്ക്. ഇത്ര മാറുവോ, ഇത്ര മാറുവോ? ഏറ്റവും വലിയ ശത്രുതയെ ഏറ്റവും വലിയ പ്രേമമായും ഏറ്റവും വലിയ പ്രേമത്തെ ഏറ്റവും വലിയ ശത്രുതയായും ഈ നിമിഷാർത്ഥത്തിന്റെ സൃഷ്ടികൾ കൊണ്ട് എനിക്ക് മാറ്റിമറിക്കാം. യം യം വാവിസ്മരൻ ഭാവം തജത്യന്തേ കളേബരം, അതെന്റെ നിമിഷാർത്ഥത്തിലെ സുഷുപ്തിയിലേക്ക് വരെ കൂട്ടിക്കൊണ്ടുപോയി പഠിക്കാൻ പര്യാപ്തമാകുമാറ് വിപുലമായാണ് ഭഗവാൻ എഴുതിയിരിക്കുന്നത്. സുഷുപ്തിയും സ്വപ്നവും ജാഗ്രതവും ഉണ്ട്. സ്വപ്നവും ജാഗ്രതവും ആ സുഷുപ്തിയാൽ അങ്കിതമാണ്. എന്റെ ഓരോ നിമിഷത്തിനും ഒരു സുഷുപ്തിയുണ്ട്. ഒരു നിശ്ചേഷ്ടതയിൽ നിന്നാണ് എന്റെ ജാഗ്രത ഉണർന്നു വരുന്നത്. ആ നിശ്ചേഷ്ടതയിൽ നിന്ന് യഥാതഥമായി നല്ല വാക്ക്, നല്ല പ്രവൃത്തി, നല്ല മനസ്സ് ഒക്കെ ആദ്യമായി എന്റെ മനസ്സ് നന്നാകണം. എങ്ങനെ നന്നാകുന്നു? അതുപോലെ ലോകം. അവൻ വളരെ നല്ലവനായിരുന്നു, അവനെ മറ്റേയാൾ അടിച്ചു, അടിക്കില്ല. ഇങ്ങനെയാണ് ഭാരതീയ ചിന്ത. ഞാൻ വളരെ കൂടുതൽ ക്ലേശിച്ചു, വളരെ നല്ലവനായിരുന്നു, എന്നെ അയാൾ തെറി പറഞ്ഞു, പറയില്ല. അയാൾ വളരെ നല്ലവനായിരുന്നു, ഞാൻ അയാളെ തെറി പറഞ്ഞു. പഠിക്കേണ്ട രീതിയാ പറയുന്നു. ഇത് പഠിക്കുന്നത് നേരെ ഉൽത്തയായിട്ടാണ് നമ്മൾ പഠിച്ചതിന്റെ. അവനത് അർഹിക്കുന്നവനാണ്. അതുകൊണ്ട് ഞാൻ ഒന്ന് കൊടുത്തു, അതുകൊണ്ട് ഞാൻ രണ്ട് ചീത്ത വിളിച്ചു. അപ്പോൾ അവന്റെ തലത്തെ അപഗ്രഥിക്കാൻ എന്റെ തലം പോലും അറിയാത്ത ഞാൻ കേമനാകുന്നതോടെ പഠനം തീർന്നു. സത്യം മനസ്സിലാകുന്നുണ്ട്? സ്വപ്നം ചോദിച്ചോണ്ടാ പറയുന്നത്. അപ്പൊ അത് ആ ചോദ്യം കൊണ്ട് തന്നെ പറഞ്ഞു. ഭാര്യയ്ക്ക് രണ്ട് കൊടുത്തു. നിങ്ങൾ കൊടുത്തിട്ട് ഭാര്യയുടെ അച്ഛനും അമ്മയും നാട്ടുകാരും വന്നപ്പോ നിങ്ങൾ പറഞ്ഞു അവൾ അർഹിക്കുന്നതാണ്. ഞാൻ രണ്ടല്ലേ കൊടുത്തുള്ളൂ, നിങ്ങളായിരുന്നെങ്കിൽ നാല് കൊടുക്കുമായിരുന്നു. അവിടെ പഠനം ആത്മനിഷ്ഠമല്ല, അവിടെ പഠനം വസ്തുനിഷ്ഠമാണ്. വസ്തുവിനെ അറിയണമെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളെ അറിയണം. നിങ്ങളുടെ ബോധസത്ത ചാഞ്ചാടിയിട്ടാണ് വസ്തുവിനെ കാണുന്നതെങ്കിൽ നിങ്ങൾ വസ്തുവിനെയല്ല കാണുന്നത്, നിങ്ങളെയാണ് കാണുന്നത്. പറഞ്ഞു മനസ്സിലായി? അതിന്റെ വികാരം നിങ്ങളിൽ നല്ലിച്ച് നിൽപ്പുണ്ടെങ്കിൽ കേൾക്കുന്ന അവരുടെ അച്ഛനമ്മമാർ നിങ്ങളെ വിശ്വസിക്കുകയും ഇല്ല. നേരെ നിങ്ങളുടെ വികാരമാണ് തെളിവ്, തെറ്റ് നിങ്ങളിലാണ്. അതാണ് സ്വപ്നം. ചോദിച്ച സ്വപ്നം അവിടെയാണ്. ഓരോ സുഷുപ്തിയിൽ നിന്നും നിങ്ങൾ ഉളവാക്കുന്ന സ്വപ്നങ്ങളാണ് ഇതാണ് ഭൂമാവിൽ. സ്വപ്നങ്ങൾ ഉണ്ടാകാതിരിക്കുമെങ്കിൽ ഓരോ സുഷുപ്തിയും നിങ്ങൾക്ക് നിയന്ത്രണത്തിലെടുക്കാൻ കഴിയുമെങ്കിൽ ഈ വിശ്വം നിങ്ങൾക്ക് എങ്ങനെയും എടുത്തു കളിക്കാം. അതിന് ഓരോ നിമിഷാർത്ഥത്തിലും ജാഗ്രത വേണം. ജാഗ്രത മീൻസ് ജാഗ്രതല്ല, ശ്രദ്ധ. അതിന് ഈശ്വരാനുഗ്രഹമാണ്. മറ്റൊരർത്ഥത്തിൽ ഈശ്വരാനുഗ്രഹമാണ്. അപ്പൊ വാസനയാലാണ്, ബീജവാസനയാലാണ് സൃഷ്ടി നടക്കുന്നത്. സമഷ്ടി വാസനയാലാണ് സമഷ്ടി സൃഷ്ടി നടക്കുന്നത്. ആ വാസന നിയന്ത്രിതമായാൽ, അപ്പോ വാസന തന്നെ മനുഷ്യ ബീജം. സൃഷ്ടി ആരംഭിക്കുവാൻ മുഖ്യവാസന കർമ്മോ ഉപാധിക ബ്രഹ്മം, അതിനെയാണ് ബ്രഹ്മദ്രവം എന്ന് ആദ്യം പറഞ്ഞ വെള്ളം. അപ്പൊ ആക്ക് ധാതു വക്രഗതി എന്നർത്ഥം. മന്ദാകിനി പര്യായം വിയദ്ഗംഗ സ്വർണദി സുരദീർഘിക എന്ന്. സ്വർണദി എന്ന് പറഞ്ഞാൽ സ്വർഗനദി. സുരദീർഘിക, ഇവിടെ ദീർഘിക കുളമെന്നർത്ഥം. വാബീതു ദീർഘിക, അതിനുശേഷം പൃഥ്വിയിൽ തന്നെ ഈ സ്വർണഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു സാഗരൻ. കഥ അറിയാം, കഥ ഞാൻ പറഞ്ഞു നേരം കളയണ്ട അല്ലേ. കപിലമഹർഷിയുടെ ആശ്രമത്തില് കുതിരയുന്നത് അല്ലേ, അതിനെ ചെന്നെടുക്കുമ്പോ കപിലൻ സങ്കല്പിച്ച് ഭസ്മമാക്കിയതും. അങ്ങനെ സാഗരപുത്രന്മാര് സഗരന്മാര് മൊത്തം ഇതായതും. അതില് പിന്നീട് അംശുമാൻ സഗരന്മാരെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ചതും കപിലോപദേശപ്രകാരം. അംശുമാൻ പ്രയത്നിച്ചിട്ട് പറ്റാതെ വന്നിടത്ത് ദിലീപൻ തുടങ്ങുന്നതും, ദിലീപന്റെ പ്രയത്നവും വഴിക്ക് വെച്ച് തീരുമ്പോൾ വീണ്ടും ഭഗീരഥൻ ഏറ്റെടുക്കുന്നതും, സാഗരൻ ഏറ്റെടുക്കുന്നതും, ആ സാഗരൻ ഏറ്റെടുത്ത് ഭൂമിയിലേക്ക് ഗംഗയെ കൊണ്ടിരുന്നതുമായ കഥയൊക്കെ കാൽപ്പനികമായി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കഥയുടെ പിന്നിലുള്ള ആധ്യാത്മികതയൊന്നും ചിലപ്പം പഠിച്ചിട്ടുണ്ടാവണമെന്നില്ല, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടാവണമെന്നില്ല, ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും, ഉണ്ടാവണമെന്നില്ല, നീ നോട്ട്. അപ്പൊ അതിന് പഠിക്കാൻ എളുപ്പം. ഗംഗയ്ക്ക് മൂന്ന് ധാരകളാണ് പുരാണങ്ങൾ പറയുന്നത്. ഒന്ന് സ്വർഗത്തിൽ, രണ്ട് പൃഥ്വിയിൽ, മൂന്ന് പാതാളത്തിൽ. സ്വർഗംഗ, ഭൂഗംഗ, പാതാളഗംഗ എന്ന് ഗംഗയെ പറ്റി പറയും ഈ മൂന്ന്. അതുകൊണ്ട് ത്രിപഥഗാമിനി എന്ന പേര്, തൃഷു പതിഷു ഗന്ധം ശീലം യസ്യ ത്രിപഥഗാമിനി. പുരാണങ്ങളൊക്കെ ഈ അല്ല, ഗംഗയും ഗംഗാജലവും ഒക്കെ വളരെ പവിത്രമാണ്. സ്ഥൂലമായും അങ്ങനെ തന്നെയാണ്, സൂക്ഷ്മമായി മാത്രമല്ല, ആധ്യാത്മിക അംശത്തിൽ മാത്രമല്ല. ലോകത്തിലെ സകല മാലിന്യവും വാരിയിടുന്ന ഗംഗയിലെ ജലം ഒരു കുപ്പിയുണ്ടെന്ന് വീട്ടിൽ വെച്ചാൽ അതിൽ പുഴുക്കൾ ഉണ്ടാവില്ല. ആ നിലയിലും അത് പവിത്രം തന്നെയാണ്, തർക്കമൊന്നുമില്ല. കാരണം പലരും പോയി ഗംഗാജലം കൊണ്ടൊന്ന് വീട്ടിൽ വെക്കാറുണ്ട്. ബാക്കി ഏത് വെള്ളം എടുത്തു വെച്ചാലും, ഏത് കിണറ്റിലെ വെള്ളം എടുത്തു വെച്ചാലും അതില് കീടങ്ങൾ ഉണ്ടാവും. ഗംഗ ഏതറ്റത്തു നിന്നെടുത്താലും, ഏറ്റവും കൂടുതൽ ശവം ഒഴുകുന്ന കാശിയിൽ നിന്നെടുത്താലും ഉൾപ്പെടെ, ഏറ്റവും കൂടുതൽ ശവം ഒഴുകുന്നത് കാശിയിലാണ്. അവിടുന്ന് തന്നെ പോയി മുക്കിയെടുക്കുക, അപ്പുറത്ത് ശവം ഒഴുകുമ്പോൾ തന്നെ ഇപ്പുറത്തുനിന്ന് വെള്ളം മുക്കിയെടുക്കുക, കൊണ്ടുവന്ന് വെക്കുക. അത് ഭാഗ്യമായും അവർ ഉപമ കൊണ്ടുപോയപ്പോ ആ ഉപമ വളരെ ഗംഭീരമാണ്. ഇത് സിക്കന്ദർ പറയുന്നുണ്ട്. ഇതിനെപ്പറ്റി ആദ്യം പറഞ്ഞ ആളുകളിൽ ഒരാൾ സിക്കന്ദറാണ്. സിക്കന്ദറിനെ അറിയും
3: തോന്നുന്നു.
2: ആരും ഉണ്ടോ ചോദിച്ചാൽ മാഷ് എവിടെ പോയി നോക്കിയാലും അങ്ങനെ തന്നെ കാണാം. ഗംഗയുടെ ഒരു പ്രത്യേകത അത് സിക്കന്ദറാണ് ആദ്യം പറയുന്നത്. സിക്കന്ദർ കേട്ടിട്ടില്ലേ? സിക്കന്ദറുടെ അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അലക്സാണ്ടർ ദ ഗ്രേറ്റ്. അയാള് ലോകപര്യടനത്തിനിറങ്ങുമ്പോ സോക്രട്ടീസ് പറഞ്ഞുവിടുന്ന ഒരു കാര്യമുണ്ടെന്ന് പറയുന്നുണ്ട്, അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുഖരാത്ത്, സിക്കന്ദർ എന്നുള്ളത് ഭാരതീയ നാമം അലക്സാണ്ടറിന്, സുഖരാത്ത് എന്നുള്ളത് സോക്രട്ടീസിന്റെ ഇന്ത്യൻ നാമം. പൗരാണിക ഋഷിമാര് അവിടെ നിന്നുള്ള പേര് വന്നു കഴിഞ്ഞാൽ തർജ്ജമ ചെയ്യാതെ സ്വീകരിച്ചിരുന്നില്ല. ആർദർ ആവലൻ പേര് മാറ്റിയിട്ട് മാത്രമേ നമ്മൾ സ്വീകരിക്കാറുള്ളൂ. കാരണം നമ്മളുടെ ദേശത്തിന്റെ സംസ്കൃതിക്ക് ഇണങ്ങുമാർ അവരെ കാണാനുള്ള, ഉയർത്തി കാണുവാനുള്ള ഒരു മാനസികാവസ്ഥ എന്നുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ പേര് തന്നെ പേരാക്കി മാറ്റിക്കൊണ്ട് കാണാനുള്ള ഒരു വളർച്ച നമുക്കുണ്ട്. ഒരു വളർച്ചയാണ്, മോശമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ? അപ്പൊ അതുകൊണ്ട് ആ സോക്രട്ടീസ് പോരുമ്പോ ഈ ഗംഗയിലെ ജലം സോക്രട്ടീസ് ചോദിക്കുന്നുണ്ട് സിക്കന്ദറിനോട്. ഗംഗയിലെ ജലം പിന്നെ ഋഷി അവരെ വന്ദിക്കുമ്പോ എന്റെ സന്ദേശം അറിയിക്കണം എന്നെല്ലാം പറയുന്നുണ്ട്. പിന്നെ കൊണ്ടിയലേണ്ട വസ്തുക്കളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ ഗംഗാജലമാണ്, രണ്ട് ഇവിടുത്തെ അനന്തനിധികളായ വൈദിക സംസ്കൃതിയിലെ ഗ്രന്ഥ സമുച്ചയങ്ങൾ. ഇത് സിക്കന്ദർ സ്മരിക്കുന്നുണ്ട്. ഏതായാലും ആ കഥ വേറെ. അപ്പം ഗംഗ മറ്റേ തരത്തിലും പവിത്രമാണ്. ഇത് ബ്രഹ്മാണ്ഡ പുരാണത്തിലുമൊക്കെ പറയും. ആ ത്രിപഥഗാമിനിയായ ഭൂമിയിലേക്ക് വന്ന ചെറിയ ധാരയാണ് ഭഗീരഥൻ പൂർവന്മാരെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നത്. ആ മന്ദാകിനി സലിലം, ബ്രഹ്മാണ്ഡ പുരാണത്തിൽ അതിന് ക്ഷീരതുല്യ ജല എന്നാ പറയാ, പരിശുദ്ധ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോ സുമേരുവിന്റെ പുത്രി മനോരമ, മനോരമയെ ഹിമവാൻ പത്നിയായി സ്വീകരിക്കുക, അവളിൽ ഗംഗയുണ്ടായിട്ട് ആ ഗംഗയെ ദേവകൾ പ്രാർത്ഥിച്ച് ദേവലോകത്തേക്ക് കൊണ്ടുപോയി എന്ന് വാൽമീകി രാമായണം പറയും. ഭൂമിയിൽ നിന്ന് തന്നെ പോയ ഗംഗയാണ് അവിടെ എത്തിയതെന്നാണ് വാൽമീകി രാമായണ കഥ. ഗംഗാ സ്തോത്രങ്ങളിൽ ഏറ്റവും പ്രസിദ്ധവും വാൽമീകിയുടെ സ്തോത്രമാണ്. വാൽമീകി, വ്യാസൻ, കാളിദാസൻ, ശങ്കരൻ ഇവരെല്ലാം ഗംഗാ സ്തോത്രമുണ്ട്. വ്യാസന്റേത് ഗംഗ ഒഴുകുന്നതായി തോന്നുകയും ചെയ്യും. ഗംഗാതരംഗരമണീയ ജടാകലാപം ഗൗരീ നിരന്തര വിഭൂഷിത വാമഭാഗം നാരായണ പ്രിയമനന്ത കേട്ടിട്ടില്ല? ഗംഗാ സ്തോത്രമാണ്, അത് വ്യാസന്റെയാണ്, വേദവ്യാസന്റെയാണ്. അപ്പൊ ഇങ്ങനെ ഗംഗയെ കുറിച്ചൊക്കെ ഒരുപാട് കൃതികൾ നമുക്കുണ്ട്. ഇപ്പൊ നമുക്ക് അങ്ങനെയുള്ള കൃതികളൊന്നും ഇപ്പൊ ഏതായാലും ഉണ്ടാവില്ല, അതിൽ പേടിക്കാനുമില്ല. ആ മന്ദാഗിരിയെ തന്നെയാണ് ഭഗീരഥൻ കൊണ്ടു. അപ്പൊ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് ദേവകളുടെ അഭീഷ്ടപ്രകാരം പോയി അവിടെ നിന്ന് കൊണ്ടുവന്നൊക്കെയാണ് ഐതിഹ്യ കഥ. ഐതിഹ്യ കഥ നിർത്താൻ മതി, ആധ്യാത്മികത നമുക്ക് പുറകെ നോക്കാം. അപ്പൊ ആകാശഗംഗ സൂക്ഷ്മരൂപത്തിൽ ബ്രഹ്മദ്രവമാണ്. ആ ബ്രഹ്മദ്രവമായ, അതായത് ജീവാത്മാവ് പരലോക ഗമനം നടത്തുമ്പോൾ അപവേഷ്ടിതമായി പോകുന്നു എന്ന് പറയും. തദന്തര പ്രതിപത്തൗ രഹതി സംപരിശ്വത്ത എന്ന് വ്യാസൻ. അവിടെയാണ് അപരിവേഷ്ടിതമായി പോകുന്നത്. പ്രശ്ന നിരൂപണാഭ്യാം ലോകാന്തര പ്രതിപത്തിക്ക് വേണ്ടി ജീവാത്മാവ് ജലത്താൽ വേഷ്ടിതനായിട്ട് പോകുന്നു. അങ്ങനെയാണ് നമ്മുടെ യാത്ര. അതുകൊണ്ടാണ് ഈ കർമ്മം ചെയ്യുമ്പോഴൊക്കെ ജലം പ്രോഷണം ചെയ്യുന്നതൊക്കെ. ജലം പ്രോഷണം ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത ജന്മത്തിലേക്കുള്ള ജലം ഉണ്ടാവില്ല എന്നൊരു കാര്യകാരണ രൂപമായ ദേഹത്തേക്ക് വെച്ചിട്ട് സങ്കല്പിക്കും. അപ്പൊ ജലത്തിലാണ് ജീവന്റെ ആദ്യത്തെ തുളിപ്പും, ജലരൂപമാണ് ശുക്രവും, ജലരൂപമായിരിക്കുന്ന ഉംബീജവും ജലരൂപമായിരിക്കുന്ന സ്ത്രീ രജസ്സും തമ്മിൽ ചേർന്നിട്ടാണ് സൃഷ്ടി തന്നെ നടക്കുന്നത്. അതുകൊണ്ട് ജലമാണ് ഇതെല്ലാമെന്ന് പൗരാണികന്റെ കൽപ്പന. അത് ആദിശങ്കരാചാര്യരുടെ ഗംഗാ സ്തോത്രത്തിലും കാണാം. ഗംഗേ ത്രൈലോക്യസാരി സകല സുരവധു ദൗതവിസ്തീർണതോയെ പൂർണ്ണ ബ്രഹ്മസ്വരൂപേ ഹരിചരണരജോ ഹാരിണി സ്വർഗമാർഗേ പ്രായശ്ചിത്തം യതിസ്യ തവജലഗണിക ബ്രഹ്മഹത്യാദിപാവി കസ്ത്വം ശ്രോതും സമർത്ഥ സ്ത്രീ ജഗദാ ജഗദാഘ ഹരേ ദേവി ഗംഗേ പ്രസീദ എന്ന് ശ്രീശങ്കരൻ. അത് സ്തോത്രവും നിങ്ങൾക്ക് ഈ കൂടെ ഓർക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് മാത്രം. അപ്പൊ മൂന്ന് ലോകങ്ങളുടെയും ഭൂമി സ്വർഗം പാതാളം ഇതിന്റെ സാരവും ലൗകികമായി ഗംഗയാണ്. അപ്പൊ സമ്പൂർണ്ണ ജഗത്തിന്റെ സാരം ഗംഗയാണ്. എങ്ങനെ? അപ്പൊ ഗംഗയുടെ ആധ്യാത്മിക അർത്ഥം നോക്കിയാലേ ഇത് മനസ്സിലാവും. ഭൂസ്വർഗ പാതാളങ്ങൾ മൂന്നിന്റെയും സാരം ഗംഗയാണെന്ന് പറഞ്ഞാൽ സകലത്തിന്റെയും സാരം. അപ്പൊ ഗംഗ നൈരന്തര്യമുള്ളവളാണ്, ഗംഗ പ്രവാഹനിത്യതയുള്ളവളാണ്. പ്രവാഹനിത്യത നൈരന്തര്യം എന്നൊക്കെ പറഞ്ഞാല് നമ്മൾ ഗംഗയെ പോയി കുളിച്ചിട്ട് മുങ്ങിയിട്ട് പൊങ്ങുമ്പോൾ ഞാൻ കുളിച്ചതും മാഷു കുളിച്ചതും ഒരേ ഗംഗയിലല്ല, എന്നാൽ ഒരേ ഗംഗയിലാണ്. ഞാൻ മുങ്ങിയിട്ട് പൊങ്ങിയിട്ട് പിന്നെ മുങ്ങുന്നത് ഒരേ ഗംഗയിലല്ല, എന്നാൽ ഒരേ ഗംഗയിലാണ്. പ്രവാഹനിത്യതയിൽ, കാരണം ആദ്യത്തെ വെള്ളം ഈ പ്രവാഹനിത്യതയുള്ള ഭൂസ്വർഗപാതാളങ്ങളെ യോജിപ്പിക്കുന്ന ഗംഗ ഏതാണ്? പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിലെ പ്രവാഹനിത്യത ഏതാണ്? ഗംഗാശബ്ദം കൊണ്ട് അതാണ്. അപ്പൊ ഏതാണ് ആ പ്രവാഹനിത്യതയുള്ള കർമ്മം? പ്രപഞ്ചം നിലനിൽക്കുന്നത് കർമ്മത്തിലാണ്. കർമ്മത്തിന്റെ നിത്യതയാണ് ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ. നമ്മുടെ പൂർവന്മാരൊക്കെ ചെയ്ത് കൈമാറിത്തന്ന കർമ്മങ്ങളിലൂടെ കടന്നുകിടന്ന നമ്മളിവിടെ മരിത്യം. പക്ഷേ ബോധം നമുക്ക് കുറവായതുകൊണ്ട് നമ്മൾ ജനിച്ച് നമ്മൾ മരിക്കുന്നത് വരെയുള്ള കർമ്മങ്ങളുടെ സ്വരൂപം മാത്രമാണ് ഈ പ്രപഞ്ചമെന്ന് തെറ്റിദ്ധരിക്കുന്നത്. അവിടെ നിങ്ങൾ ആധുനികമെന്നും പൗരാണികമെന്നും ഒക്കെ വേലി കെട്ടിത്തിരിക്കുന്നു. ഏതൊരറിവും അറിവായിത്തീരുന്നതിന് മുമ്പ് ഒരറിവുണ്ടാവണം, അതിനു മുമ്പൊരറിവുണ്ടാവണം, അതിനു മുമ്പൊരറിവുണ്ടാവണം, അതിനു മുമ്പൊരറിവുണ്ടാവണം. അപ്പൊ അറിവിന്റെ ഒരു ചാക്രിക ഗമനമാണ് ഈ പ്രപഞ്ചം. അറിവോ കർമ്മരൂപവുമാണ് പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം. കർമ്മരൂപമല്ലാത്ത ഒരറിവും പ്രപഞ്ചത്തിൽ ബാക്കിയുണ്ടാവില്ല. ഞാൻ പഠിക്കുന്നതും ഞാൻ ഉൾക്കൊള്ളുന്നതും ഞാൻ കാണുന്നതും ഞാൻ ചെയ്യുന്നതും എല്ലാം എന്റേതല്ല, എനിക്ക് മുമ്പ് ചെയ്തു വെച്ചതിന്റെ തുടർച്ചയാണ്. അതിനെ പഠിച്ചാൽ അതിനു മുമ്പ് ചെയ്തു വെച്ചതിന്റെ തുടർച്ചയാണ്, അതിനെ പഠിച്ചാൽ അതിനു മുമ്പ് ചെയ്തു വെച്ചതിന്റെ തുടർച്ചയാണ്. എത്ര പുറകോട്ട് പോകാൻ കഴിയുന്നുവോ അത്രയും പുറകോട്ട് പോകുമ്പോൾ ഞാനും ഞാൻ പഠിച്ചതും ഇനി വരാനിരിക്കുന്നവൻ പഠിക്കുന്നതുമെല്ലാം അതിൽ പൂർണമായി ഉണ്ട് എന്നും അതാണ് കൂടുതൽ മനോഹരമെന്നും ഞാൻ പഠിച്ചു വന്നപ്പോഴുള്ള തെറ്റാണ് ദുഃഖങ്ങളെന്നും പഠിച്ചും പിരിച്ചും പോകും തോറും ദുഃഖം കൂടുകയാണെന്നും കാണാം. പ്രപഞ്ചഗമനത്തിന്റെ രീതി എത്രത്തോളം യാത്ര ഇങ്ങോട്ട് വന്നോ അത്രത്തോളം സത്യത്തിൽ നിന്നും അത്രത്തോളം ആനന്ദത്തിൽ നിന്നും അത്രത്തോളം അറിവിൽ നിന്നും അകന്നു എന്ന് മാത്രമേ പഠിക്കാനുള്ളൂ എന്ന് സമ്മതാവില്ലാത്ത കാര്യങ്ങളായി പറയും. സമ്മതമാവില്ലാത്ത കാര്യങ്ങളായി പറയും. എന്നെക്കാൾ എന്റെ സമൂഹത്തെക്കാൾ ആരോഗ്യം എന്റെ അച്ഛനും എന്റെ അച്ഛന്റെ സമൂഹത്തിനും ഉണ്ടായിരുന്നു. എന്നെക്കാൾ എന്റെ സമൂഹത്തെക്കാൾ അറിവ് ഭൗതികമായും ആധ്യാത്മികമായും എനിക്ക് മുമ്പുള്ള തലമുറയ്ക്കുണ്ടായിരുന്നു. എന്നെക്കാൾ എന്റെ സമൂഹത്തെക്കാൾ സ്നേഹം, കരുണ, സത്യം, ധർമ്മം എന്റെ മുമ്പുള്ള തലമുറയ്ക്കുണ്ടായി. എന്നെക്കാൾ, എന്റെ സമൂഹത്തെക്കാൾ ഓജസ്സും തേജസ്സും എന്റെ മുമ്പുള്ള സമൂഹത്തിനുണ്ടായി. വെറും കൽപ്പനയായിട്ട് ഞാൻ പറഞ്ഞിടത്തോളം കാര്യങ്ങൾ, സമ്മതിക്കാൻ പറ്റാത്തവരെണ്ണം മാത്രം ഇങ്ങോട്ട് തിരിച്ചു പറയും. പഴകും തോറുമാണ് അറിവ് സത്യത്തോട് കൂടുതൽ എടുക്കുന്നത്. പഴയതാകും തോറുമാണ് അറിവ് മൂടുപടമില്ലാതെ തെളിയുന്നത്. പഴകും തോറുമാണ് സ്നേഹത്തിനും വാത്സല്യത്തിനും അഹിംസയ്ക്കും അസ്തേയത്തിനും ഒക്കെ അർത്ഥമുണ്ടാകുന്നു. ഇത്രയും എന്റെ ഒരു വെറും വാക്കായി, ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ്. ഞാൻ ഉറപ്പിച്ചു പറഞ്ഞാൽ കൂട്ടരുത്, വെറും സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ഒരു നിമിഷം നല്ലപോലെ ആലോചിച്ചിട്ട് തീരുമാനിക്കും. വളരെ ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമുള്ളൂ.
0: ശരിയാണ്.
2: അയൽവക്ക ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, അച്ഛനമ്മമാരോടുള്ള ബന്ധങ്ങൾ, ശകാരിക്കുമ്പോഴും അടിക്കുമ്പോഴും ചീത്ത വിളിക്കുമ്പോഴും ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാണ്. ഇത് സ്റ്റേറ്റ്മെന്റിൽ ഞാൻ ഒരു ശതമാനം പോലും നിങ്ങൾ ഞാൻ പറയുന്നതിനോട് അനുകൂലിക്കണമെന്ന നിഷ്ഠയുള്ളവനല്ല. ഇറ്റ്സ് ഓൺലി എ സ്റ്റേറ്റ്മെന്റ്. ടേക്ക് ഇറ്റ് ആസ് എ സ്റ്റേറ്റ്മെന്റ്, മിയർ സ്റ്റേറ്റ്മെന്റ്. അല്ല, എന്റെ ശബ്ദം പോലും സ്റ്റേറ്റ്മെന്റിന് അപ്പുറത്തേക്ക് പോകാൻ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ പറഞ്ഞത്. അല്ല, നിങ്ങളെ കൊണ്ട് അതിന് പോസിറ്റീവായി ഒരു ഉത്തരം പറയിപ്പിക്കണമെന്ന മാനസികാവസ്ഥയോടുകൂടി പറഞ്ഞ സ്റ്റേറ്റ്മെന്റും അല്ല, വെറും ഒരു സ്റ്റേറ്റ്മെന്റ്.
0: ഈ ബന്ധങ്ങളിൽ ചില അസ്ഥാനത്തായിട്ട് തോന്നുന്നുണ്ട്.
2: അത് നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റിനെ വെറുതെ നോക്കുക. എല്ലാ അംശത്തിലും, പഠനത്തിന്റെ എല്ലാ അംശത്തിലും നോക്കുക.
3: പഠനത്തിന്റെ ഭൗതികപരമായിട്ട് നോക്കുന്ന സമയത്ത് എന്റെ ഉപ്പ് ഖുർആനുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ ലിപ്പം വരുന്നു.
2: അല്ല, ആ പഠനം അല്ലേ വെച്ച്. അങ്ങനെയാണ് ആ സ്റ്റേറ്റ്മെന്റ് ഇന്ന് വരുന്നത്. അതങ്ങ് മാറ്റി വെക്കുക. ആ സ്റ്റേറ്റ്മെന്റിന്റെ പിന്നിലെ സത്യം, അന്തസത്ത, വെതർ ഇറ്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്. അപ്പോൾ സത്യത്തിൽ ഈ ഭാവി എന്നതിനേക്കാൾ ഒരു പുറകോട്ട് പോക്ക് ആവശ്യമാണെന്ന് വരുമോ എന്ന് പിന്നെ ചിന്തിക്കേണ്ടത്. ആ ചിന്തയൊക്കെ നമുക്ക് പുറകെയാകാം. അതിനുമുമ്പ് ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ? അത് മാത്രമാണ് ആലോചിക്കേണ്ടത്. ട്രൂ ആണോ? വക്കീലിന് മുമ്പുള്ള ഒരു വക്കീലിന്റെ സ്നേഹവും കാരുണ്യവും വരുന്നവനോട് ഒരു തൊഴിലെന്ന നിലയിൽ എടുക്കുന്നതും വക്കീലിന് ശേഷമുള്ള ഒരു വക്കീലിന്റെ മാനസിക ഭാവവും ആ തൊഴിലിൽ വെച്ച് അവഗ്രഹിക്കുമ്പോൾ വക്കീലിന്റെ ആദ്യകാലത്ത് പ്രവൃത്തിയിലെടുക്കുന്നതായ ഒരു ജഡ്ജിന്റെ മനോഭാവവും അപവാദങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും. അത് മാറ്റിവെച്ചുകൊണ്ട് ജനറൽ ആയി ചോദിക്കുന്നു. അപവാദങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും. അപവാദത്തെ കണക്കിലെടുക്കരുത്. അപവാദം മീൻസ് എക്സെപ്ഷൻ. എക്സെപ്ഷനെ മാറ്റിവെച്ചിട്ടെടുത്താൽ പഴയ ജഡ്ജുമാണ്, അവരുടെ സ്വഭാവ സവിശേഷതകൾ, രാഷ്ട്രീയ നേതാക്കന്മാരോടും രാഷ്ട്രീയത്തോടും എക്സിക്യൂട്ടീവിനോടും തന്റെ മതത്തോടും ജാതിയോടും തന്റെ ചുറ്റുപാടുകളോടും അവർ പുലർത്തിപ്പോന്ന ബന്ധങ്ങൾ അവരുടെ വെർഡിക്റ്റില് പ്രതിഫലിച്ചിരുന്നുവോ ഇല്ലയോ എന്നുള്ളതിനെയും ഇന്നുള്ളവർ പറയുമ്പോൾ അതൊക്കെ പ്രതിഫലിക്കുന്നുണ്ടോ എന്നുള്ളതിനെയും അങ്ങനെയുള്ളതിനെ അപഗ്രഥിക്കാം. അങ്ങനെ അപഗ്രഥിക്കുമ്പോൾ ഇന്നലെയുടെ ആളുകളെക്കാൾ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന്, ഇതങ്ങളുടെ ചോദ്യത്തിന്റെ അന്തസത്ത. ഒരു വിദ്യാർത്ഥിയും ഒരു അധ്യാപകനും തമ്മിലുള്ള ബന്ധത്തിൽ ഇന്നലത്തെ അധ്യാപകന്റെ മാനസികാവസ്ഥ.
4: ഓം നമഃ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമഃ ശിവായ.

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: ആചാര്യ പരമ്പരയെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ചർച്ച ആരംഭിക്കുകയാണ്. ബ്രഹ്മസൂത്ര ശാങ്കര ഭാഷ്യം, ഉപോദ്ഘാത ഭാഷ്യം, നല്ല അധ്യാസ ഭാഷ്യമാണ് നമ്മൾ ചർച്ച ചെയ്തത്. അടുത്ത് ആഹ കോയം അധ്യാസോ നാമേതി അവിടെ മുതലാണ്. ഉച്ചേതി സ്മൃതിരൂപ പരത്ര പൂർവ എന്ന് തിരുത്തിക്കോളും. അതിൽ മലയാളം എന്നെടുത്തിരിക്കുന്നതിന് തെറ്റാണ്. പൂർവ ദൃഷ്ടാവഭാസ പൂർവ എന്ന് എഴുതിയിരിക്കുന്നു. പൂർവ എന്നത് തിരുത്തണം. തം കേജിത് അന്യത്ര അന്യധർമ്മ അധ്യാസ ഇതി വദന്തി. കേജിത് തു യത്ര യത് അധ്യാസ തദ് വിവേക അഗ്രഹ നിബന്ധനോ ഭ്രമ ഇതി. അന്യേ തു യത്ര യത് അധ്യാസ തസ്സീവ വിപരീത ധർമ്മത്വ കൽപ്പനാം ആചക്ഷതേ ഇതി. സർവധാപി സർവ എന്നാണ്, അവിടെയും തെറ്റിയിട്ടുണ്ട്. സർവധാ അപി തു അന്യസ്യ അന്യധർമ്മ അവഭാസതാം ന വ്യഭിചരതി തഥാ ച ലോകേ അനുഭവ ആയില്ല. അനുഭവ ശുക്തികാ ഹി രജത വദ് അവഭാസതേ ഏകഹ ചന്ദ്ര സദ്വിതീയവത് ഇതി. ഇവിടെ അധ്യാസത്തിന്റെ സാമാന്യ ലക്ഷണം, നിമിത്തം, ഫലം ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞപ്പോൾ വീണ്ടും അതിൻ്റെ വിശേഷമായ ലക്ഷണം അതറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ആഹാ, ഇവിടെ ശിഷ്യൻ ചോദിക്കുകയാണ്, കോയം അധ്യാസോ നാമേതി ആഹ എന്നാണ്. അധ്യാസോ നാമ, അധ്യാസം എന്നാൽ എന്താണ്? ഇത്യാഹ എന്ന് ചോദിക്കുന്നു. കോയം അധ്യാസോ നാമ, അധ്യാസം എന്നാൽ എന്താണ്? ഇവിടെ ലോകപ്രസിദ്ധമായ അധ്യാസ ലക്ഷണം ആണ് ഇവിടെ പറയാൻ പോകുന്നത്. അതായത് സർവ അനുഭവ സിദ്ധമായിരിക്കുന്ന അധ്യാസം. ഇപ്പം അഹം അനുഭവം അധ്യാസമാണ്, ആത്മ അനാത്മ അധ്യാസമാണ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് ശാസ്ത്രചിന്തകന്മാർക്ക് മാത്രം വേർതിരിച്ചറിയാൻ കഴിയാവുന്നുള്ള കാര്യമാണ്. സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അഹം അധ്യാസം നടക്കുന്നു, ശരീരവും ആത്മാവും തമ്മിൽ അധ്യാസമുണ്ട്, ഇത്തരം കാര്യങ്ങളൊന്നും സാധാരണ മനുഷ്യർക്കറിയില്ല. പക്ഷെ പുറമേ നടക്കുന്ന അധ്യാസത്തിൽ അതെല്ലാവർക്കും അനുഭവമുള്ളതാണ്. ഇങ്ങനെ ശുക്തിയിൽ രജതാഭ്യാസം, മുത്തുച്ചിപ്പിയിൽ വെള്ളി അധ്യസിക്കുന്നു, ഇതാണ് ലോകപ്രസിദ്ധമായ അധ്യാസം എന്ന് പറയുന്നത്, എല്ലാവർക്കും അറിയാവുന്ന അധ്യാസം. ഈ അധ്യാസത്തിന്റെ ലക്ഷണം ആണ് ഇനി പറയാൻ പോകുന്നത്, കാരണം അത് എല്ലാവർക്കും വ്യക്തമായതുകൊണ്ട്. അപ്പൊ ലോകപ്രസിദ്ധമായ അധ്യാസത്തിന്റെ ലക്ഷണം ഇവിടെ ചോദിക്കുകയാണ്, അത് പറയുകയാണ്. അടുത്ത് അധ്യാസത്തിന്റെ ലക്ഷണം പറയുകയാണ്. ലക്ഷണ പ്രമാണാഭ്യാം വസ്തുസിദ്ധി എന്ന് പറയും. ഇതൊരു ശാസ്ത്രമര്യാദയാണ്. അതായത് ഏതെങ്കിലും ഒരു വസ്തു സിദ്ധിക്കണമെങ്കിൽ ലക്ഷണത്തിലൂടെയും പ്രമാണത്തിലൂടെയും ആണ് സിദ്ധിക്കേണ്ടതെന്നാണ്. ലക്ഷണത്തിലൂടെ വസ്തുവിന്റെ സ്വരൂപസിദ്ധി, പ്രമാണത്തിലൂടെ നിശ്ചയം, അതാണ് രണ്ടിന്റെയും പ്രയോജനം. ലക്ഷണത്തിലൂടെ ആ വസ്തു എന്താണെന്ന് ശ്രദ്ധിക്കുന്നു, പ്രമാണത്തിലൂടെ അതിന്റെ നിശ്ചയം വരുന്നു. ഇപ്പം ഏതെങ്കിലും ഒരു വസ്തു ഉണ്ട് എന്ന് നമ്മൾ പറയണമെങ്കിൽ ശാസ്ത്രമര്യാദ അനുസരിച്ച് ആ വസ്തുവിന്റെ ലക്ഷണവും പ്രമാണവും പറയണം. അല്ലെങ്കിൽ ഇപ്പം ആർക്കും എന്തും പറയാം, മറ്റുള്ളവരെ അംഗീകരിക്കേണ്ടി വരും. ഞാൻ പറയുകയാണ്, ഞാൻ കണ്ടിട്ടുണ്ട് രണ്ട് കൊമ്പുള്ള ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വാക്കിൽ വിശ്വസിക്കുന്നവർ ചിലപ്പോൾ അത് വിശ്വസിച്ചെന്ന് വരും. പക്ഷേ സാമാന്യ ബുദ്ധിയുള്ള ഒരാളിനത് സ്വീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ സ്വീകരിക്കണമെങ്കിൽ അതിന് എന്താണ് ലക്ഷണം എന്ന് പറയണം, എന്താണ് അതിന് പ്രമാണമെന്നും പറയണം. രണ്ടിനും തുല്യ പ്രാധാന്യമാണ്. ഇവിടെ ഇപ്പോൾ ലക്ഷണം ചോദിക്കുകയാണ്. വ്യാവൃത്തർ വ്യവഹാരോവാ ലക്ഷണസ്യ പ്രയോജനം എന്ന് പറയും. ലക്ഷണം കൊണ്ടുള്ള, നേരത്തെ പറഞ്ഞു, വസ്തുസ്വരൂപസിദ്ധി ലക്ഷണത്തിലൂടെയും വസ്തുവിന്റെ നിർണയം പ്രമാണത്തിലൂടെയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ലക്ഷണത്തിന്റെ പ്രയോജനമാണ് വ്യാവൃത്തി. വ്യാവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു വസ്തുവിനെയാണോ ലക്ഷണത്തിലൂടെ ബോധിപ്പിക്കുന്നത് ആ വസ്തുവിനെ മറ്റുള്ളതിൽ നിന്നും വേർതിരിച്ചറിയുക, അതാണ് വ്യാവൃത്തി എന്ന് പറയുന്നത്, ഇതരഭേദജ്ഞാനം എന്ന് പറയും. അപ്പോൾ മറ്റ് വസ്തുക്കളിൽ നിന്നും ഒരു വസ്തുവിനെ വേർതിരിച്ചറിയണമെങ്കിൽ അതിന് ലക്ഷണം പറയണം. സാധാരണ പറഞ്ഞു വരുന്ന ഒരു ഉദാഹരണമാണ് പശുവിന് ലക്ഷണം പറയുമ്പോൾ ആടയെന്ന് പറയും. ആടയാണ് പശുവിന്റെ ലക്ഷണം എന്ന് പറയും. പശു എന്ന് പറഞ്ഞാൽ പശുവും കാളയും, അതിനെല്ലാം ആട ലക്ഷണം എന്ന് പറയും. അപ്പോൾ ആടയുള്ളതിനെ പശു എന്ന് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കുന്നു. മറ്റ് ജീവികളിൽ നിന്നും ആന, കുതിര ഇതിൽ നിന്നെല്ലാം വേർതിരിച്ച് അതിനൊന്നും ആടയില്ല. ഈ കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്ന സാധനമാണ് ആടയെന്ന് പറയും. ആടയും കൊമ്പും അത് പശുവിന്റെ ലക്ഷണമായിട്ട് പറയുന്നു, കാളയുടെയും മറ്റും ലക്ഷണമായി പറയുന്നു. മറ്റുള്ള പ്രാണികളിൽ നിന്നും അതിനെ വേർതിരിച്ച് മനസ്സിലാക്കുന്നതിന് ഒരു പ്രാണിയിൽ ഇരിക്കുന്ന വിശേഷമായ ഒരു ധർമ്മം, അതാണ് അതിന്റെ ലക്ഷണമായി പറയുന്നത്. മനുഷ്യന്റെ ലക്ഷണം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യത്വം എന്ന് പറയാം, അതാണ് മനുഷ്യന്റെ ലക്ഷണമായി നമുക്ക് പറയാവുന്നത്. മനുഷ്യത്വം എന്ന് പറയുമ്പോൾ മറ്റു പ്രാണികളിൽ നിന്നും മനുഷ്യനെ വേർതിരിച്ചറിയാൻ സഹായിക്കുന്ന എന്തെല്ലാം ഉണ്ടോ, മനുഷ്യനിൽ എന്തെല്ലാം സവിശേഷതകളുണ്ടോ അതിനെല്ലാം കൂടെ ചേർത്ത് മനുഷ്യന്റെ ഒരു വിശേഷമായ അസാധാരണമായ ഒരു ധർമ്മമാണ് ആ മനുഷ്യത്വം എന്ന് പറയുന്നത്. ആ മനുഷ്യത്വം എന്ന് പറയുന്നത് മറ്റു പ്രാണികളിലൊന്നും കാണാൻ പാടില്ല, എല്ലാ മനുഷ്യരിലും കാണുകയും വേണം. ആ മനുഷ്യത്വം ഉള്ളവൻ, മനുഷ്യത്വം എന്ന് പറയുമ്പം സൽഗുണം എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മൾ സാധാരണ അവൻ മനുഷ്യത്വം ഉള്ളവനാണെന്ന് പറഞ്ഞാൽ നല്ല ഗുണങ്ങളുള്ളവനാണെന്നുള്ള അർത്ഥത്തിലാണ്, ആ അർത്ഥത്തിലല്ല. മനുഷ്യനെ മറ്റു പ്രാണികളിൽ നിന്നും തിരിച്ചറിയാൻ സഹായിക്കുന്ന, പ്രത്യക്ഷമായി ബാഹ്യമായി തിരിച്ചറിയാൻ സഹായിക്കുന്ന മനുഷ്യനിലിരിക്കുന്ന അടയാളങ്ങൾ, അതാണ് മനുഷ്യത്വം എന്ന് ഇവിടെ പറയുന്നത്. അങ്ങനെ മനുഷ്യന്റെ ലക്ഷണം പറയുന്നു. അതുപോലെ ഏത് വസ്തുവിനെ കുറിച്ച് പറയുമ്പോഴും ആ വസ്തുവിനെ സർവസമ്മതമായി മനസ്സിലാക്കണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു പ്രത്യേക അടയാളം പറയണം, അതാണ് ലക്ഷണം. ആ ലക്ഷണം കൊണ്ട് ഉള്ള ഒരു പ്രയോജനം വ്യാവൃത്തി, അതായത് മറ്റ് പദാർത്ഥങ്ങളിൽ നിന്നും മറ്റ് വസ്തുക്കളിൽ നിന്നെല്ലാം അതിനെ വേർതിരിച്ചറിയുക, അതാണ് ലക്ഷണത്തിന്റെ പ്രയോജനം. അതുപോലെ മറ്റൊരു പ്രയോജനമാണ് വ്യവഹാരം, അതായത് ആ വസ്തുവിനെ സംബന്ധിച്ച് പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് പറയാനും ചിന്തിക്കാനും അതിനെ സംബന്ധിച്ചുള്ള പ്രവൃത്തികൾക്കും എല്ലാം ഈ ലക്ഷണം ഉപകരിക്കുന്നു. അതായത് ഇപ്പോൾ ലക്ഷണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി, എന്നിട്ട് ആ വസ്തുവിനെ, പശുവിനെ നമുക്ക് വേറൊരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. നമ്മൾ അത് പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് വ്യവഹാരമായി, അതിന് ഈ ലക്ഷണം സഹായിക്കും, ഇന്ന ഇന്ന അടയാളങ്ങളുള്ളതാണ് പശു എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അപ്പം വ്യവഹാരമാണ് ലക്ഷണത്തിന്റെ മറ്റൊരു പ്രയോജനം. അപ്പോൾ ഒരു വസ്തുവിനെ കുറിച്ച് നമുക്ക് നിഷ്കൃഷ്ടമായി മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ലക്ഷണത്തിലൂടെയേ പറ്റൂ, മനസ്സിലാക്കാനും മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കാനും. അതുപോലെ ഏത് വസ്തുവിനെ കുറിച്ച് പറഞ്ഞാലും ശാസ്ത്രത്തിൽ എന്താണ് അത് അതിനെ വ്യക്തമായി നിഷ്കൃഷ്ടമായി മനസ്സിലാക്കണമെങ്കിൽ അതിന് ലക്ഷണം ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ ഈ അറിവിന് സാങ്കര്യം സംഭവിക്കും, എന്ന് വെച്ചാൽ വ്യക്തതയില്ലാതെ വരും, ഒരു ഒന്നിന്റെ അറിവ് വേറൊന്നിന്റെ അറിവുമായി കൂടിക്കലരും. അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടി, ആശയ വ്യക്തതയ്ക്ക് വേണ്ടി ഏത് വസ്തുവിനെ കുറിച്ച് പറഞ്ഞാലും അതിന്റെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ ലക്ഷണം പറയും. ഇവിടെ ആ ലക്ഷണമാണ് ഇവിടെ ചോദിക്കുന്നത്, അധ്യാസത്തിന്റെ ലക്ഷണം എന്താണ്. അപ്പൊ വ്യക്തമായിട്ട് അതിനെ മനസ്സിലാക്കാം. ഉച്ചതേ സമാനം പറയുന്നു, സ്മൃതി രൂപ പരത്ര പൂർവദൃഷ്ട അവഭാസ. അവഭാസം എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഇവിടെ അധ്യാസത്തിന്റെ ലക്ഷണമായി കഴിഞ്ഞു. എന്നാലത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയെല്ലാം പറഞ്ഞിരിക്കുന്നത്. സ്മൃതി രൂപ പരത്ര പൂർവദൃഷ്ട അവഭാസ എന്ന് പറഞ്ഞു. അവഭാസം എന്ന് പറഞ്ഞാൽ ബാധിക്കപ്പെടുന്ന ജ്ഞാനം എന്നർത്ഥം. ഏതറിവാണോ ബാധിക്കപ്പെടുന്നത് അതിനെ അധ്യാസം എന്ന് പറയും. പ്രസിദ്ധമായ ഉദാഹരണം ഇത് തന്നെ, മുത്തുച്ചിപ്പിയിൽ കാണുന്ന വെള്ളിയുടെ അനുഭവം. അത് ഒരു നിമിഷം നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നു, അടുത്ത നിമിഷം അത് ബാധിക്കപ്പെടുന്നു. അടുത്ത നിമിഷം നമ്മൾ മനസ്സിലാക്കുന്നു ആ ഇത് ചിപ്പി തന്നെ. അപ്പം മുമ്പുണ്ടായിരുന്ന അനുഭവം ബാധിക്കപ്പെട്ടു, എന്നുവെച്ചാൽ ഇല്ലാതായി. അത് മുമ്പ് കണ്ടിരുന്ന വെള്ളി അവിടെ കാണുന്നില്ല. ആ ജ്ഞാനവും ആ വസ്തുവും, ആ അറിവും വസ്തുവും രണ്ടും ബാധിക്കപ്പെടുന്നു. ബാധിക്കുക എന്ന് വെച്ചാൽ അത് ഇല്ലാതായി പോകും. അങ്ങനെ ബാധിക്കപ്പെടുന്ന അറിവ് അതിനെയാണ് അവഭാസം. ചിലടത്ത് പ്രതീതി, ചിലടത്ത് പ്രത്യയം, ഇങ്ങനെയെല്ലാം പറയും. ഭ്രമം എന്നെല്ലാം പറയുന്നു. അധ്യാസം എന്ന് പറഞ്ഞാൽ ഭ്രമം, പ്രതീതി. അത്രയും പറയുന്നുണ്ട്, അത് വ്യക്തമാകുന്നില്ല. അതുകൊണ്ട് കൂടുതൽ വ്യക്തമാക്കാൻ പറയാണ് സ്മൃതി രൂപ പരത്ര പൂർവദൃഷ്ട അവഭാസ. സ്മൃതി രൂപം എന്ന് വെച്ചാൽ സ്മൃതി സദൃശം, സ്മൃതിക്ക് തുല്യം. മുമ്പ് നമ്മൾ പ്രത്യക്ഷമായി അറിഞ്ഞതിന് അല്ലെങ്കിൽ മുമ്പ് നമ്മൾ അനുഭവപ്പെട്ടതിന് ഏതെങ്കിലും ഒരു പ്രമാണത്തിലൂടെ അറിഞ്ഞതിന്. പ്രത്യക്ഷമായി അറിയാമെന്ന് വെച്ചാൽ പ്രത്യക്ഷം ഒരു പ്രമാണം, അതിനെക്കുറിച്ച് നമ്മൾ വേറെ സന്ദർഭത്തിൽ ചർച്ച ചെയ്യാം. പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദം, അർത്ഥാപത്തി, അനുപലപ്തി, ഇങ്ങനെ ആറ് പ്രമാണങ്ങളിലൂടെ ശരിയായ അനുഭവം ഉണ്ടാകാമെന്നാണ് ഇവിടെ അദ്വൈതികളുടെ അഭിപ്രായം. ഏതെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ച് നമുക്ക് ശരിയായിട്ടുള്ള അറിവ്, യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനം അല്ലെങ്കിൽ പ്രമ, അതുണ്ടാകുന്നത് വെറും പ്രത്യക്ഷത്തിലൂടെ മാത്രമല്ല. നമ്മൾ സാധാരണ ധരിച്ചിരിക്കുന്നത് പ്രത്യക്ഷമായി കണ്ടാൽ അത് ശരിയെന്നാണ്, അങ്ങനെയല്ല. പ്രത്യക്ഷത്തിലൂടെയോ അനുമാനത്തിലൂടെയോ ഉപമാനത്തിലൂടെയോ ശബ്ദത്തിലൂടെയോ അർത്ഥാപത്തിയിലൂടെയോ അനുപലബ്ധിയിലൂടെയോ ഏതെങ്കിലും തരത്തിൽ ഈ ആറ് പ്രമാണങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രമാണത്തിലൂടെ ഒരു വസ്തുവിനെ കുറിച്ച് അറിയ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ശരിയായ അറിവായിരിക്കും എന്നാണ്. പ്രത്യക്ഷം മാത്രം വേണമെന്നില്ല. അങ്ങനെ ഉണ്ടാകുന്ന ഒരു അറിവിനെ നമ്മൾ സ്മരിക്കുമ്പോൾ, ഓർക്കുമ്പോൾ അതിന് സ്മൃതി എന്ന് പറയുന്നു, അതിനാണ് സ്മൃതി എന്ന് പറയുന്നത്. സ്മൃതി എങ്ങനെ ഉണ്ടാകുന്നു അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നത്, ഒരു വസ്തുവിനെ നമ്മൾ അറിയുമ്പോൾ ആ അറിവ് നമ്മുടെ ഉള്ളിൽ ഒരു സംസ്കാരത്തെ ഉണ്ടാക്കുന്നു, നമ്മുടെ അന്ധകരണത്തിൽ. സംസ്കാരം എന്ന് പറയുന്നത് പിന്നീട് ആ വസ്തുവിനെ ഓർക്കാൻ കാരണമായിരിക്കുന്ന ഒരു പ്രത്യേക ഒരു ധർമ്മം, അതിനാണ് സംസ്കാരം എന്ന് പറയുന്നത്. നമ്മുടെ അന്ധകരണത്തിനുണ്ടാകുന്നു എന്നാണ്. ഏതുപോലെയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ടേപ്പ് ചെയ്യുന്നു, നമ്മൾ ടേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ശബ്ദത്തെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വീണ്ടും ആ ടേപ്പിൽ നിന്ന് വീണ്ടും ആ ശബ്ദത്തെ നമുക്ക് കേൾക്കാൻ കഴിയുന്നു. അപ്പോൾ ഒരു തവണ നമ്മൾ അതിനെ ടേപ്പ് ചെയ്യുന്നു, രണ്ടാമത് വീണ്ടും അതിൽ നിന്ന് ആ ശബ്ദം വീണ്ടും കേൾക്കുന്നു. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ശബ്ദത്തെ സൂക്ഷ്മമായ രീതിയിൽ ആ ടേപ്പിൽ ആലേഖനം ചെയ്യപ്പെടുന്നു. അപ്പോൾ ആ ശബ്ദം അപ്പോൾ ടേപ്പിലിരിക്കുന്നു. ആ ടേപ്പിലിരിക്കുന്ന ശബ്ദം ആ ശബ്ദം പോലെയാണ്. അതായത് നമ്മൾ രണ്ടാമത് കേൾക്കുന്നതിന് മുമ്പ് ആദ്യം ശബ്ദത്തെ അതിൽ ടേപ്പ് ചെയ്യുമ്പോൾ ആ ടേപ്പിൽ ശബ്ദം എങ്ങനെ ഇരിക്കുന്നു, അതിലിരിക്കുന്നുകൊണ്ടാണല്ലോ രണ്ടാമത് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അത് സൂക്ഷ്മമായ കാന്തിക തരംഗങ്ങളാക്കിയോ മറ്റോ അതിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അത് വീണ്ടും ശബ്ദ തരംഗങ്ങളാക്കി മാറ്റുമ്പോഴാണ് നമ്മളതിനെ അറിയുന്നത്. അതുപോലെ നമ്മുടെ അന്ധകരണത്തിൽ നമ്മുടെ അനുഭവങ്ങൾ സൂക്ഷ്മ തരംഗങ്ങളാക്കി സൂക്ഷിക്കുന്നു. അതിനാണ് സംസ്കാരം എന്ന് പറയുന്നത്. വാസനയെന്ന് പറയും, അദൃഷ്ടം എന്ന് പറയും, അതിനെല്ലാം അല്പസ്വല്പ വ്യത്യാസങ്ങളുണ്ട്. ഇതിനെ സംസ്കാരം എന്ന് പറയുന്നു. ഇത് നമ്മുടെ പ്രവൃത്തിയിൽ നിന്നും ഉണ്ടാകുന്നു, നമ്മുടെ അറിവിൽ നിന്നുണ്ടാകുന്നു. പ്രവൃത്തിയിൽ നിന്നുണ്ടാകുന്നതിന് ഇത്തരം സംസ്കാരത്തെ വാസന എന്നും അദൃഷ്ടം അല്ലെങ്കിൽ ധർമാധർമ്മം എന്നും പറയുന്നു. നമ്മുടെ അറിവിൽ നിന്നുണ്ടാകുന്നതിനെ പൊതുവെ സംസ്കാരം എന്ന് പറയുന്നു. ഏതെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ നമ്മുടെ അന്ധകരണത്തിൽ അതിൻ്റെതായ സൂക്ഷ്മമായ മുദ്രകൾ നമ്മുടെ അന്ധകരണത്തിൽ പതിയുന്നു. അത് വീണ്ടും മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് വീണ്ടും ഉണർന്നു വരുന്നു. ഉണർന്നു വരുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്ന അനുഭവത്തെ നമ്മൾ സ്മൃതി എന്ന് പറയുന്നു. അപ്പോൾ അനുഭവത്തിൽ നിന്നും ആ അനുഭവത്തിന്റെ സംസ്കാരത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് സ്മൃതി എന്ന് പറയുന്നത്. പ്രത്യക്ഷ ജ്ഞാനം ഉണ്ടാകുന്നിടത്ത് വേദാന്തത്തിൽ എങ്ങനെ പ്രത്യക്ഷമായ ജ്ഞാനം ഉണ്ടാകുന്നു എന്നുള്ളതിന് വേദാന്തത്തിൽ പറയുന്നതിന് വൃത്തി പ്രക്രിയ എന്ന് പറയും. വൃത്തി പ്രക്രിയ, പ്രക്രിയ എന്ന് പറയുമ്പോൾ ശൈലി. അത് പലതരത്തിൽ ഉണ്ട്. പഞ്ചദേശി, വേദാന്ത പരിഭാഷ തുടങ്ങിയ ഗ്രന്ഥങ്ങളിലെല്ലാം പലതരത്തിലുള്ള വൃത്തി പ്രക്രിയകളെ കുറിച്ച് പറയുന്നുണ്ട്. എങ്ങനെ പ്രത്യക്ഷ ജ്ഞാനം ഉണ്ടാകുന്നു? പ്രത്യക്ഷ ജ്ഞാനം എന്ന് പറയുമ്പോൾ കണ്ണുകൊണ്ടൊരു വസ്തുവിനെ കാണുമ്പോൾ പ്രധാനമായിട്ട് എങ്ങനെയാണ് നമുക്ക് ആ അനുഭവം ഉണ്ടാകുന്നത്? നമ്മൾ സാധാരണ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഒരു വസ്തുവിനെ നമ്മൾ കാണുമ്പോൾ ആ വസ്തുവിന്റെ ഇമേജ് നമ്മുടെ റെറ്റിനയിൽ പതിക്കുന്നു. അത് നമ്മുടെ നെർവസ് വഴി ബ്രെയിനിൽ ചില പ്രത്യേക സ്ഥലത്ത് പോയി അവിടെ ചില പ്രവർത്തനങ്ങളെല്ലാം നടന്ന് ആ വസ്തുവിനെ കുറിച്ചുള്ള ബോധം നമ്മുടെ ഉള്ളിലുണ്ടാകുന്നു എന്നാണ് നമ്മൾ സാധാരണ പഠിച്ചിരിക്കുന്നത്. ഇതിനെ വേദാന്തം നിഷേധിക്കുന്നില്ല, പക്ഷെ ഈ രീതിയിലല്ല പറയുന്നത്. അവിടെ പറയുന്നത് എന്താണ്? നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നു എന്ന് പറഞ്ഞാൽ ചക്ഷുരിന്ദ്രിയം, കണ്ണിന് ചക്ഷു എന്ന് പറയുന്നു. ചക്ഷുരിന്ദ്രിയം കൊണ്ട് ഒരു വസ്തുവിനെ കാണുമ്പോൾ നമ്മുടെ ഈ ബാഹ്യമായി കാണുന്ന കണ്ണ് എന്ന് പറയുന്നതിനെ ഗോളകം എന്നാണ് പറയുന്നത്. ഗോളകം എന്ന് പറഞ്ഞാൽ ഇരിപ്പിടം, സ്ഥാനം എന്നർത്ഥം. ചക്ഷുരിന്ദ്രിയത്തിന് ഇരിക്കാനുള്ള ഒരു സ്ഥാനമാണിത്, ഗോളകം ആണ്. ഇത് ചക്ഷുരിന്ദ്രിയമല്ല. ചക്ഷുരിന്ദ്രിയം എന്ന് പറയുന്നത് ശുദ്ധ തന്മാത്രകളിൽ നിന്നും ഉണ്ടായിട്ടുള്ള അതിസൂക്ഷ്മമായ ഒരു ഭൗതിക പദാർത്ഥമാണ്. അതിസൂക്ഷ്മമായിരിക്കുന്ന ഒരു ഭൗതിക വസ്തുവാണ് ചക്ഷുരിന്ദ്രിയം. പഞ്ചഭൂതങ്ങളിൽ നിന്നും ഉണ്ടായത്, ഭൗതികം എന്ന് പറഞ്ഞാൽ ഭൂതങ്ങളിൽ നിന്നും ഉണ്ടായത് എന്നർത്ഥം. ശുദ്ധ തന്മാത്രകളിൽ നിന്നും, പഞ്ചഭൂതങ്ങളുടെ ശുദ്ധ തന്മാത്രകളിൽ നിന്നും ഉണ്ടായിട്ടുള്ള അതിസൂക്ഷ്മമായ ഒരു വസ്തുവാണ്, അല്ലെങ്കിൽ ഒരു ശക്തി വിശേഷമാണ് കണ്ണ് എന്ന് പറയുന്നത്. ആ കണ്ണിന് ഇരിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഉള്ള ഒരു മാധ്യമം മാത്രമാണ് നമ്മൾ പുറമേ കാണുന്ന ഈ കണ്ണെന്ന് പറയുന്നത്. ഈ ചക്ഷുരിന്ദ്രിയെ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഈ സ്ഥൂല ശരീരത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന സൂക്ഷ്മ ശരീരം, അതിലാണ് വാസ്തവത്തിലുള്ള കണ്ണ് സ്ഥിതി ചെയ്യുന്നത്. പുറമേ ഒരു വസ്തുവിനെ കാണുന്നു എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ സൂക്ഷ്മ ശരീരത്തിലിരിക്കുന്ന ഈ ചക്ഷുരിന്ദ്രിയം നമ്മുടെ നേത്രങ്ങളിലൂടെ പുറത്തേക്ക് വന്നു ആ ബാഹ്യമായിരിക്കുന്ന വസ്തുവുമായി ബന്ധപ്പെടുന്നു എന്നാണ്. അതിനെങ്ങനെ പുറത്തേക്ക് വരാൻ പറ്റും? സൂര്യഗോളത്തിൽ നിന്നും സൂര്യരശ്മികൾ നമ്മുടെ കണ്ണിലെത്തുന്നത് പോലെ സൂര്യരശ്മി എന്ന് പറയുന്ന സ്ഥൂലമായ പദാർത്ഥമാണ്. ആ അതിനേക്കാൾ സൂക്ഷ്മമാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ചക്ഷുരിന്ദ്രിയം. അപ്പോൾ ഈ ചക്ഷുരിന്ദ്രിയത്തിന് സൂര്യഗോളത്തിൽ എത്തിച്ചേരാൻ കഴിയുമെന്നാണ്, അത് സൂക്ഷ്മമായതുകൊണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന അന്ധകരണവും അതിനോടൊപ്പം സഞ്ചരിക്കുന്നു. അപ്പോൾ ഇന്ദ്രിയവും അർത്ഥവും വിഷയവുമായിട്ടുള്ള സംബന്ധം സംഭവിക്കുന്നു എന്നാണ്. ഈ പറയുന്ന ഇമേജ് നമ്മുടെ റെറ്റിനയിൽ പതിക്കുന്നു, അതൊക്കെ സംഭവിച്ചോട്ടെ, അതും ഇതുമായിട്ട് ബന്ധമില്ല, അതങ്ങനെ ആകാം. ആയാലും ഇത് സംഭവിക്കുന്നു അതിനോടൊപ്പം. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നല്ല, നമ്മുടെ പ്രപഞ്ചത്തിലുള്ള സർവവസ്തുക്കളിൽ നിന്നും ഊർജം സദാ പുറത്തേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മോഡേൺ സയൻസ് അംഗീകരിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ ഊർജം പുറത്തേക്ക് പോകുന്നു എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അത് സയൻസിന് അതിന് വിരോധമില്ല. അതുകൊണ്ട് നമ്മുടെ കണ്ണിൽ നിന്നും, കണ്ണിലൂടെ നമ്മുടെ ഉള്ളിൽ നിന്നും മനസ്സ്, അത് ഒരു ഊർജ വിശേഷമാണ്, അത് പുറത്തേക്ക് പ്രസരിക്കുന്നു എന്ന് പറയുന്നതിൽ യുക്തിഭംഗമൊന്നുമില്ല. അങ്ങനെ ഇന്ദ്രിയം പുറത്തേക്ക് പോകുന്നു, അതോടൊപ്പം നമ്മുടെ മനസ്സ് സഞ്ചരിക്കുന്നു. അന്ധകരണം എന്ന് പറയുന്ന മനസ്സ്, മനസ്സെന്നും പറയാം അന്ധകരണമെന്നും പറയാം. അന്ധകരണത്തിന്റെ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നിങ്ങനെ വിഭജിക്കുന്നുണ്ടെങ്കിലും പൊതുവെ അന്ധകരണത്തിന്റെ പര്യായമായി മനസ്സെന്നും പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ അന്ധകരണം അല്ലെങ്കിൽ മനസ്സും എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് സഞ്ചരിക്കുന്നു. അപ്പോൾ ഒരു വസ്തു നമ്മുടെ മുമ്പിൽ, പുസ്തകം എന്റെ മുമ്പിലിരിക്കുന്നു, അത് കാണുന്നതിന് പ്രകാശം സഹായിക്കുന്നു, ഇന്ദ്രിയം പുറമേക്ക് പോയി, അതോടൊപ്പം അന്ധകരണവും പുറമേക്ക് വന്നു. ഇന്ദ്രിയവും ആ വിഷയവുമായിട്ട് സംബന്ധമുണ്ടാകുമ്പോൾ അന്ധകരണം ആ വിഷയത്തെ വ്യാപിക്കുന്നു എന്നാണ്, പുസ്തകത്തെ വ്യാപിക്കുന്നു. അന്ധകരണത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, അന്ധകരണം അതിസ്വച്ഛമായ ഒരു പദാർത്ഥമാണ്, അതിസൂക്ഷ്മമാണ്. നമ്മൾക്ക് ഭൗതികമായി കാണാൻ കഴിയാവുന്ന ഏത് സ്വച്ഛ പദാർത്ഥങ്ങളെ കാണും? നമ്മൾ ഭൗതികമായി സ്വച്ഛമെന്ന് പറഞ്ഞാൽ പ്രതിബിംബ സാമർഥ്യമുള്ളത്, അത് സ്വച്ഛം എന്ന് പറയുന്നു. ശുദ്ധമായത് ഇപ്പോൾ കണ്ണാടി സ്വച്ഛമായ ഒരു പദാർത്ഥമാണ്, അതിനേക്കാൾ സ്വച്ഛമാണ് ഈ അന്ധകരണം. കണ്ണാടി എന്ന് പറയുന്നത് സ്ഥൂല വസ്തുവാണ്, അന്ധകരണം അധികം സൂക്ഷ്മമാണ്. അപ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ്? കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ അതെപ്പോഴും ചിന്മയമായിട്ടേ ഇരിക്കത്തുള്ളൂ, ചിച്ഛായയോടുകൂടി ഇരിക്കത്തുള്ളൂ, ചൈതന്യമയമായിട്ടേ അതിരിക്കത്തുള്ളൂ. അത് അന്ധകരണത്തിന്റെ സ്വഭാവമാണ്. ഈ ചൈതന്യമയമായിരിക്കുന്ന ഈ അന്ധകരണം വിഷയത്തെ വ്യാപിക്കുമ്പോൾ ആ അന്ധകരണത്തിലിരിക്കുന്ന, ആ സൂക്ഷ്മമായ പദാർത്ഥത്തിലിരിക്കുന്ന ആ ചൈതന്യത്തിന് പറയുന്ന പേരാണ് ചിതാഭാസൻ എന്ന് പറയുന്നത്. ചിതാഭാസൻ എന്ന് പറയുന്നു. ചിതാഭാസം എന്ന് വെച്ചാൽ ചിത് പ്രതിബിംബം എന്നർത്ഥം. അത് ശുദ്ധമായ ചിത്തല്ല, അന്ധകരണവുമായിട്ട് ചേർന്നിരിക്കുന്നതുകൊണ്ട് അതിനെ ചിത് പ്രതിബിംബം എന്ന് പറയാം. ചിത്തിന്റെ ഒരു പ്രതിച്ഛായ എന്ന് പറയാം. അതല്പം മലിനമായിരിക്കുകയാണെന്ന് പറയാം. കാരണം അവിടെ ജഡവും ചൈതന്യവും കൂടിക്കലർന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ പുസ്തകത്തെ കാണുമ്പോൾ, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം, അല്ലെങ്കിൽ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം, എന്റെ അന്ധകരണം എന്റെ നേത്രദ്വാര പുറത്തേക്ക് വ്യാപിച്ച് ഇതിലെല്ലാം വ്യാപിച്ചിരിക്കുകയാണ്. ഞാൻ ഏതൊക്കെ വസ്തുക്കളെ കാണുന്നുണ്ടോ അതിലെല്ലാം വ്യാപിച്ചിരിക്കുന്നു. അതോടൊപ്പം ആ അന്ധകരണത്തിലിരിക്കുന്ന ചൈതന്യവും വ്യാപിച്ചിരിക്കുന്നു, ബാഹ്യമായും വ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ വ്യാപിച്ചിരിക്കുമ്പോൾ ആ വസ്തു പ്രത്യക്ഷമാകുന്ന എങ്ങനെ? പറയുന്ന ഒരു വസ്തു, അദ്വൈത സിദ്ധാന്തം അനുസരിച്ച് എല്ലാ വസ്തുക്കളും ചിത്തിൽ ആരോപിക്കപ്പെട്ടിരിക്കുകയാണ്, അധ്യസിച്ചിരിക്കുകയാണ്. എല്ലാ വസ്തുക്കളും എല്ലാം ആ ചൈതന്യത്തിൽ നിലനിൽക്കുകയാണ്. ഇതിനെല്ലാം അധിഷ്ഠാനമായിരിക്കുന്ന ചൈതന്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇരിക്കുന്ന പുസ്തകവും വാസ്തവത്തിൽ നിലനിൽക്കുന്ന ആ ചൈതന്യത്തിലായിരിക്കും. പക്ഷേ ആ ചൈതന്യത്തെ നിലനിൽക്കുന്നു, അപ്പോൾ ഈ കാണുന്ന വ്യക്തിയോ? ആ വ്യക്തിയും ആ ചൈതന്യത്തിൽ നിലനിൽക്കുകയാണ്. വ്യക്തിയും ചൈതന്യത്തിലാണ് നിൽക്കുന്നത്. അജീവഭാവം നിലനിൽക്കുന്നത് ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ശരീരം ഇതെല്ലാം നിലനിൽക്കുന്ന ഈ ചൈതന്യത്തിലാണ്. ഈ വസ്തുക്കൾ നിലനിൽക്കുന്നത് ചൈതന്യത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ആ ചൈതന്യത്തിന്റെ പ്രകാശത്തിൽ ഇതെല്ലാം സദാ പ്രകാശിക്കേണ്ടതാണല്ലോ. നമുക്കെല്ലാം എല്ലാ വസ്തുക്കളും എപ്പോഴും പ്രത്യക്ഷമായിരിക്കണം. എല്ലാവരും സർവജ്ഞന്മാരായിരിക്കേണ്ടതാണ്. അതുണ്ടാകുന്നില്ല. എന്തുകൊണ്ട്? ഈ ഓരോ വസ്തുവിനും നമ്മൾ അറിയുന്നു അറിയുന്നില്ല എന്ന് രണ്ടനുഭവമുണ്ട് ഓരോ വസ്തുവിനെ സംബന്ധിച്ച്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഇതൊരു സാപേക്ഷികമായ തലമാണ് അറിവിന്റെ തലം. അവിടെ എപ്പോഴും രണ്ട് അനുഭവമാണ്, ഒന്ന് അറിയുന്നു ഒന്നറിയുന്നില്ല. അറിയുന്നു അറിയുന്നില്ല എന്ന് പറയുന്ന രണ്ട് അനുഭവങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സ്പഷ്ടമാണ്. അറിയുന്നില്ല എന്നൊരു വസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ അറിവില്ലായ്മ എന്നുള്ള ഒന്നുകൂടി നിലനിൽക്കുന്നു. അതായത് പുസ്തകത്തെ ഞാൻ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ ഈ പുസ്തകം വാസ്തവത്തിൽ ആ ചൈതന്യത്തിലാണ് നിലനിൽക്കുന്നതെങ്കിലും അവിടെ ഒരു അറിവില്ലായ്മ കൂടി നിലനിൽക്കുന്നു. ആ ചൈതന്യത്തെ ആശ്രയിച്ച് ഒരു അറിവില്ലായ്മ കൂടി നിലനിൽക്കുന്നു. അതെങ്ങനെ നിലനിൽക്കും? പ്രകാശത്തിലേക്ക് നോക്കി അറിയാം. എവിടെ പ്രകാശമുണ്ടോ ആ പ്രകാശത്തോട് ചേർന്നൊരു നിഴല് അല്ലെങ്കിൽ ഒരു ഇരുട്ട് കൂടി കാണും. അത് എപ്പോഴും അറിവില്ലായ്മ അറിവിനെ ആശ്രയിച്ച് നിൽക്കും. അത് അറിവില്ലായ്മയുടെ ഒരു സ്വഭാവമാണ്. ഏതെങ്കിലും വെളിച്ചത്തിൽ നോക്കുക, ആ വെളിച്ചത്തിനോട് ചേർന്ന് ആ ട്യൂബിലേക്കോ ബൾബിലേക്കോ നോക്കുക, അതിന്റെ ചുവട്ടിൽ എവിടെയെങ്കിലും അല്പം ഒരു ഇരുട്ടും കാണും. അത് ആ അറിവില്ലായ്മയുടെ സ്വഭാവമാണ്. അതിങ്ങനെ എപ്പോഴും അറിവിനോട് ചേർന്ന് നിൽക്കും. അപ്പൊ ഈ അറിവില്ലായ്മ, പുസ്തകത്തെ സംബന്ധിച്ചുള്ള ഈ അറിവില്ലായ്മയും ഈ ചൈതന്യത്തെ ആശ്രയിച്ച് തന്നെ നിലനിൽക്കുന്നു. എന്റെ അന്ധകരണം ഈ വസ്തുവിലേക്ക് വ്യാപിക്കുമ്പോൾ ഈ വസ്തുവിനെ അറിയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഈ അന്ധകരണം അതിസൂക്ഷ്മമായതുകൊണ്ട്, തേജസ്സമായ ഒരു പദാർത്ഥമായതുകൊണ്ട് അതെന്ത് ചെയ്യുന്നു? അത് സാത്വികമായ ഒരു പദാർത്ഥമായതുകൊണ്ട് അത് അവിടെയുള്ള അറിവില്ലായ്മയെ അതങ്ങ് നശിപ്പിക്കുന്നു. അന്ധകരണത്തിന് അതിനുള്ള ശേഷിയുണ്ട് നശിപ്പിക്കാൻ. സ്വച്ഛമായ ശുദ്ധമായ പദാർത്ഥമായതുകൊണ്ട് അതിനെ നശിപ്പിക്കുന്നു. നശിപ്പിച്ചു കഴിഞ്ഞാൽ ഈ അന്ധകരണത്തിൽ തന്നെയുണ്ട് ചൈതന്യം. ആ ചൈതന്യം ആ വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നു, പുസ്തകം എന്നുള്ള ജ്ഞാനത്തെ ഉണ്ടാക്കിത്തരുന്നു. അപ്പൊ നമ്മുടെ അന്ധകരണത്തിലിരിക്കുന്ന ആ ചൈതന്യമാണ്, ചിച്ഛായയാണ്, ചിതാഭാസനാണ് ഈ വസ്തുവിനെ പ്രകാശിപ്പിച്ചിരുന്നു. ഇതാണ് ഒരു പ്രക്രിയ. അതിനെ പ്രകാശിപ്പിക്കുന്ന ഞാൻ അറിയുന്നു ഇത് പുസ്തകം എന്നുള്ള അറിവ് എന്റെ ഉള്ളിലുണ്ടാകുന്നു. എന്റെ ബോധ, എന്റെ അന്ധകരണത്തിൽ അങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നു ഇത് പുസ്തകമാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ അന്ധകരണം പുറമേക്ക് വ്യാപിക്കുന്നു, വസ്തുവിനെ വ്യാപിക്കുന്നു, അല്ലെങ്കിൽ വസ്തുവിനെ അത് പൊതിയുന്നു എന്ന് പറയാം. അപ്പോ ആ അന്ധകരണം അവിടെ ഉണ്ടായിരുന്ന അറിവില്ലായ്മ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. അറിവില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലായ്മ എന്നുള്ള അർത്ഥത്തിലല്ല. അദ്വൈതത്തിൽ പറയുന്ന എന്താണ്? അത് അനിർവചനീയമായ ഒരു വസ്തു എന്നാണ്. സത്തൊന്നോ അസത്തൊന്നോ നിർവചിക്കാൻ കഴിയാത്ത അനിർവചനീയമായ ഒരു പദാർത്ഥമാണ് അറിവില്ലായ്മ എന്നാണ്. ഇവിടെ അറിവില്ലായ്മ എന്ന് പറയുന്ന ഒരു വസ്തുവാണ്, ഒരു പദാർത്ഥമാണ്, അല്ല ശൂന്യമല്ല. നമ്മൾ അറിവില്ലായ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് അത് അറിവിന്റെ ശൂന്യത എന്നാണ്. ശൂന്യതയല്ല, ഇതെന്താണ്? ഒരു പദാർത്ഥമാണ്, വസ്തുവാണ്, അതിന് അനിർവചനീയം എന്ന് പറയുന്നു. അപ്പൊ ആ അറിവില്ലായ്മയെ ഈ മനസ്സ് നശിപ്പിക്കുന്നു. ആ മനസ്സിലിരിക്കുന്ന ചൈതന്യം ആ വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് അറിവുണ്ടാകുന്നു ഇത് പുസ്തകം. ഇങ്ങനെയാണ് ബാഹ്യമായ നമ്മുടെ ശരീരം ഉൾപ്പെടെയുള്ള സർവ്വ വസ്തുക്കളെക്കുറിച്ചും അറിവുണ്ടാകുന്നത് ഇങ്ങനെയാണ് എന്നാ പറയുന്നത്. ഇങ്ങനെ അറിവുണ്ടാകാൻ സഹായിക്കുന്ന നമ്മുടെ മനസ്സിനെയാണ് വൃത്തി എന്ന് പറയുന്നത്. വൃത്തി ശുചിത്വം എന്നുള്ള അർത്ഥത്തിലല്ല, സംസ്കൃതത്തിലെ വൃത്തിയാണ് വൃത്തി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഉള്ളിൽ നിന്നും അന്ധകരണം പുറമേ വ്യാപിച്ച്

0: www.shayon.org. Om Namah Shivaya. Dear listeners of shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: ഭാഷ്യം ഭേദസ്ഥിരോഭാവയോർവിധത്വാപേക്ഷ സത്കാര്യവാദത്തിൽ വരുന്ന ഒരു പ്രധാനമായ ആക്ഷേപമാണ്. കാര്യം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടത് അനുഭവപ്പെടുന്നില്ല? അത് അനുഭവപ്പെടേണ്ടതാണല്ലോ. എപ്പോഴും കാര്യമുണ്ടെങ്കിൽ അതിന് സമാനം പറഞ്ഞു അത് അനുഭവപ്പെടാത്തത് അതിന് ആവരണം ഉള്ളതുകൊണ്ട് അനുഭവപ്പെടുന്നില്ല. എന്താവരണം? പാത്രം ഉണ്ടാകുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു, അതാണ് അതിൻ്റെ പിണ്ടാകാരം. ആദ്യം മണ്ണിനെ കുലാനൻ വെള്ളമൊഴിച്ച് ചവിട്ടിക്കൊഴിച്ചൊരു ഉരുളയുടെ രൂപത്തിലാകുന്നു, അതാണ് ആദ്യത്തെ കാര്യം. പിന്നീട് അതിനെ രണ്ട് ഭാഗങ്ങളാക്കി മാറ്റുന്നു, രണ്ട് കപാലങ്ങളെന്ന് പറയുന്നു, രണ്ട് ഓട്. അതിൻ്റെ കഴുത്തിൻ്റെ ഭാഗവും അടിഭാഗവും പിന്നെ അതിനെ യോജിപ്പിക്കുന്നു. അങ്ങനെയായിരുന്നു പഴയകാലത്ത് പാത്രം ഉണ്ടാക്കിയിരുന്നു. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മണ്ണിൽ സംഭവിക്കുന്നു. ഒരു കാര്യം മറ്റു കാര്യങ്ങൾക്കെല്ലാം ആവരണമായിരിക്കും, പ്രതിബന്ധമായിരിക്കും. അതുകൊണ്ട് അത് എപ്പോഴും കാണാൻ കഴിയുന്നില്ല. പ്രതിബന്ധം ഉണ്ടായിരുന്നാൽ കാണാൻ കഴിയില്ലല്ലോ. അത് രണ്ടു തരത്തിൽ വരാം. അതാണ് പറഞ്ഞത് ദ്വിവിധത്വദാവരണസ്യം. പാത്രം ഉണ്ടാക്കി പെട്ടിക്കകത്ത് വെച്ച് അടച്ചുപൂട്ടി കാണാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് അവിടെ ആവരണം ഉള്ളതുകൊണ്ട്. അതുപോലെ മറ്റൊന്നാണ് അതുണ്ടാക്കി അതിന് മുമ്പ് വരുന്ന കാര്യാന്തരങ്ങൾ, ഓരോരോ കാര്യങ്ങൾ തുടർന്ന് വരുന്നതിനാണ് അത് ആവരണമായിരിക്കും. പാത്രമുണ്ടായി, നഷ്ടമായി, ഇനി ഉണ്ടാകും. ഇവിടെ പറയുന്നിടത്തെല്ലാം സംഭവിക്കുന്നത് അതിൻ്റെ ആവിർഭാവ തിരുവഭാവങ്ങളാണ്, അഭിവ്യക്തി തിരുവഭാവം. അഭിവ്യക്തി കൊണ്ട് പറയുന്നതാ പാത്രമുണ്ടായി, തിരുവഭാവം കൊണ്ട് പറയുന്നതാ നശിച്ചുപോയി. അവിടെ ചോദിക്കുന്നു, പിണ്ടകപാലാദി ആവരണ വൈലക്ഷണ്യ ഐക്തമിതി തമക്കുട്ടിയാദിഹിടാദ്യാവരണം ഘടാതി ഭിന്ന ദേശം ദൃഷ്ടുന്ന തഥാ ഘടാതി ഭിന്ന ദേശീയ ദൃഷ്ടി പിണ്ടകപാലേ തസ്മാത് പിണ്ടകപാല സംസ്ഥാനയോർ വിദ്യമാന സേവകടസി അവിടുത്തം അനുപലബ്ധിരിത്യയുക്തം ആവരണധർമ്മ വൈലക്ഷണ്യ. ഇവിടെ ഈ പറയുന്ന ഈ ആവരണം നിങ്ങൾ പറയുന്നത് ശരിയാകുന്നില്ല. കാരണം സാറിന് ആവരണം എന്ന് പറയുന്നത് പാത്രം ഉണ്ടാക്കി ഒരു തുണി കൊണ്ട് അത് മൂടി വെച്ചു കാണാൻ കഴിയുന്നില്ല. അവിടെ ആവരണം ഉണ്ടെന്ന് സമ്മതിക്കാം. നിങ്ങൾ പട്ടിക്കകത്ത് വെച്ച് കൂട്ടി, അവിടെയും ആവരണം ഉണ്ട്, കാണാൻ കഴിയില്ല. മുറിക്കകത്തിരിക്കുകയാണ്, പുറത്തു നിന്ന് കാണാൻ കഴിയുന്നില്ല. ഇവിടെയൊക്കെ ആവരണം ഉണ്ടെന്ന് പറയാം. എന്തുകൊണ്ട്? ആ വസ്തു വേറെ, ആവരണം വേറെ, പെട്ടി വേറെ, പാത്രം വേറെ, മുറി വേറെ, പാത്രം വേറെ.

0: തുണി വേറെ, പാത്രം വേറെ. അങ്ങനെയുള്ളിടത്തെ സാധനം ആവരണം സംഭവിക്കാറുള്ളൂ. ഇവിടെ ആകെ ഒന്നേ ഉള്ളൂ. അപ്പോൾ മണ്ണ് നമ്മളെ ഉരുളയുണ്ടായി, അല്ലെങ്കിൽ ഓടുണ്ടായി, വസ്തുക്കൾ പലതില്ലല്ലോ, അത് തന്നെ പാത്രമാകുന്നു. ഇവിടെ എങ്ങനെയാണ്? പാത്രത്തെ മറയ്ക്കുന്നതിന് പുറമേ നിന്നൊരാവരണം. അങ്ങനെ ഒന്നില്ലാത്തടത്തോളം കാലം അവിടെ ആവരണം ഉണ്ടെന്ന് അങ്ങനെ പറയാൻ പറ്റും. അത് ആണോ ബ്രഹ്മത്തെ കുറിച്ച് പറയുമ്പോൾ ഈ വൈഷമ്യം വരും. ബ്രഹ്മം ഏകമാണ്, പരമാർത്ഥമാണ്, സത്താണ്, ചിത്താണ്, അനന്തമാണ് എന്നെല്ലാം പറയുന്നു. പക്ഷെ അങ്ങനെയെല്ലാം പറയുമ്പോൾ തന്നെ അതിൽ നിന്ന് വേറൊന്നും ഇല്ലെന്ന് പറയുന്നു, എന്നാ അതാണെന്ന് പറയുന്നു. അവിടെ തന്നെ ഇവിടെ ഉത്പത്തി, സ്ഥിതി, നാശങ്ങൾ, ജനന മരണങ്ങൾ, ഷഡ്ഭാവ വികാരങ്ങളെല്ലാം അനുഭവപ്പെടുന്നുമുണ്ട്. ഏകമായ ഒന്നൻ എങ്ങനെ നാനാത്വം, നിത്യമായ ഒന്നൻ എങ്ങനെ ഈ അനിത്യങ്ങൾ വരും? ആനന്ദ രൂപമാണെങ്കിൽ പിന്നെ അതിനെങ്ങനെ ദുഃഖം വരുന്നത്? പ്രകാശ രൂപമാണെങ്കിൽ അവിടെ എങ്ങനെ അന്ധത വരും, ഇരുള് വരും? അതും വിഷമിപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. അതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? അത് തന്നെ ഇവിടെ ഒരേ ഒരു മൃത്ത്, അതിൽ നിന്ന് പാത്രം ഉണ്ടാകുന്നു, അതേ മൃത്തിൽ തന്നെ അതിന് ആവരണം, ലോകപ്രസിദ്ധമായ ആവരണം. അത് ഇവിടെ എങ്ങനെ ശരിയാകുന്നു? സത്താരിവാദം നിങ്ങൾക്ക് സമർത്ഥിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ പ്രപഞ്ച കാരണം സത്താണ്, പ്രപഞ്ച സദാത്മകമാണ്, സദാത്മേകത്വം, ഈ പറയുന്ന ഒരു കാര്യവും യുക്തിയിലൂടെ സമർത്ഥിക്കാൻ കഴിയാതെ, ഒരു കാര്യവും മനനത്തിലൂടെ സംശയരഹിതമായി ബോധിക്കാൻ കഴിയാതെ, പരമാർത്ഥം ഞാനോന്ന് വരുന്നൊന്നില്ലാതെ പോകും. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. പിണ്ടകപാലാദി ആവരണ വൈരക്ഷ്യം ദൈവിക്തം, നിങ്ങളീ പറഞ്ഞ കാര്യങ്ങൾ സത്കാര്യവാദം എന്ന് പറയുന്ന അസംബന്ധമാണ്. ഇവിടെ വസ്തു ഒന്നേ ഉള്ളൂ, മൃത്ത് മാത്രം. ആ മൃത്ത് തന്നെയാണ് പിണ്ഡമായും കപാലമായും ഇരിക്കുന്നത്. അത് തന്നെ ആ മൃത്തിലുള്ള പാത്രത്തിന് ആവരണമാണ് എന്ന് പറയുന്നത് ശരിയാകത്തില്ല. അത് വ്യക്തമാക്കുന്നു. തമക്കുട്ടിയാദി ഘടാദ്യാവരണം, ഘടാദി ഭിന്ന ദേശം ദൃഷ്ടം. എന്താ പറയുന്നത്? ഇരള് പാത്രത്തിന് ആവരണമാണ്, വെളിച്ചം വരുന്നത് വരെ ഭിത്തി പാത്രത്തിന് ആവരണമാണ്, മുറിക്കകത്ത് കയറി നോക്കുന്നത് വരെ, അല്ലെങ്കിൽ ഭിത്തി ഇടിച്ചു കളയും, ഇതെല്ലാം ആവരണമാണ്, ഘടാദ്യാവരണം. അതെന്തുകൊണ്ടാവണമാകുന്നു? ഘടാദി ഭിന്ന ദേശം ദൃഷ്ടം, രണ്ടിന്റെയും ദേശം വേറെയാണ്. ആ പാത്രം ഇരിക്കുന്നത് മുറിക്കകത്ത്, ഭിത്തി വേറെ, രണ്ടിന്റെയും സ്ഥാനം വേറെയാണ്. ഒരേ സ്ഥാനത്തിൽ തന്നെ എങ്ങനെ ആവരണം വരും? അത് വേറിട്ടിരിക്കുന്നുകൊണ്ടാണ് ആവുന്നത്. തുണി വേറെ, പാത്രം വേറെ, പെട്ടി വേറെ, പാത്രം വേറെ, ഭിത്തി വേറെ, പാത്രം വേറെ, അങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നിടത്തെ ആവരണമുണ്ട്. ഒരേ ഒരു മണ്ണ്, അതിൽ തന്നെ പിണ്ഡം ആവരണമാണ്, കപാല ആവരണമാണെന്നെല്ലാം പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? ഒരേ ഒരു സത്തിൽ എങ്ങനെ ഈ നാനാത്വം വരും? ഇതിന് സമാനം പറഞ്ഞാൽ അതിന് സമാനം കിട്ടത്തും. കുട്ടിയാദി ഘടാദ്യാവരണം ഘടാദി ഭിന്നദേശം ദൃഷ്ടം, ന തഥാ ഘടാദി ഭിന്നദേശയെ ദൃഷ്ടി പിണ്ഡകപാലെ. അതുപോലെ ഇവിടെ ഈ പാത്രം ഇരിക്കുന്ന മണ്ണ്, മണ്ണിൽ നിന്ന് വേറിട്ടൊരു സ്ഥലത്ത് പിണ്ഡമോ കപാലമോ കാണുന്നില്ലല്ലോ. ഒരേ ദേശത്ത് ഒരേ സ്ഥലത്താണ് വരുന്നതെങ്കിൽ പിന്നെ എങ്ങനെ ആവരണമാകുന്നത്? ഇതാണ് ചോദ്യം. തസ്മാ പിണ്ഡകപാല സംസ്ഥാനയോർ വിദ്യാമാനസിക ഘടസ്യ ആവൃതത്വാത് അനുപലബ്ധരിത്യ അയുക്തം ആവരണ ധർമ്മ വൈലക്ഷണ്യ. അതുകൊണ്ട് പിണ്ഡകപാല സംസ്ഥാനയോ, പിണ്ഡസംസ്ഥാനം എന്ന് വെച്ചാൽ പിണ്ഡാകാരം, പിണ്ഡരൂപം. കുലാലന് ആദ്യം മണ്ണിനെ എഴുതി ഉരുട്ടി ഒരു ബാള് പോലെ ആക്കുന്നതാണ് പിണ്ഡസംസ്ഥാനം. പിന്നെ കപാല സംസ്ഥാനം അതിനെ രണ്ടായി വിഭജിച്ച് ഒന്ന് ചുവട് ഭാഗമാക്കുന്നു, ഒന്ന് കഴുത്തിൻ്റെ ഭാഗമാക്കുന്നു. ആ രൂപങ്ങൾ ഇതെല്ലാം വിദ്യമാന ശിവഘടസ്യ ആവൃതത്വമാണ്. അതാണ് ആ പാത്രത്തിന് ആവരണമായിരിക്കുന്നത്. അതുകൊണ്ട് അനുമലബ്ധി അത് കാണാൻ കഴിയുന്നില്ല. ഇതി അയുക്തം ഒന്ന് ശരിയാകത്തില്ല. എന്തുകൊണ്ട്? ആവരണ ധർമ്മ വൈലക്ഷണ്യ. ഈ ആവരണം എന്ന് പറയുന്നതിന് പൊതു സ്വഭാവമുണ്ട്. ശരീരത്തിൽ വസ്ത്രം കൊണ്ട് ശരീരത്തെ ആവരണം ചെയ്തിരിക്കുന്നു. അത് ഭിന്ന വസ്തുക്കളാണെങ്കിലേ ആവരണം ചെയ്യാൻ പറ്റും. ഭിന്ന ദേശത്തുള്ള വസ്തുക്കൾക്ക് ആവരണം ചെയ്യാൻ പറ്റും. അപ്പൊ ആ ആവരണമെന്ന് പറയുന്നതിൻ്റെ ആ പൊതുധാരണ, പൊതു സ്വഭാവം, അതിന് വിരുദ്ധമായിട്ടാണ് നിങ്ങളിവിടെ ആവരണത്തെ കുറിച്ച് പറയുന്നത്. നിങ്ങളുടെ ഈ സത്കാര്യവാദം എന്ന് പറയുന്ന സിദ്ധാന്തത്തെ സമർത്ഥിക്കുന്നതിന് ലോകത്ത് നടപ്പില്ലാത്ത ഒരു ഉദാഹരണം പറയുകയാണ്. ഒരേ ഒരു വസ്തു തന്നെ ഇങ്ങനെ ആവരണം ഉണ്ടാകത്തില്ല, അത് ശരിയല്ല. നിങ്ങൾ പറയുന്ന ഈ ആവരണത്തിന് ഭിന്ന ദേശം വേണം എന്ന് പറയുന്നതിന് ഒരു കാര്യമില്ല. എന്താണ്? ക്ഷീരോദകാദേഹി ക്ഷീരാദ്യാവരണേന ഏകദേശത്വ ദർശന. ക്ഷീരോദകം നോക്ക്, പാലും വെള്ളവും കൂട്ടിക്കലർത്തുന്നു. ഇവിടെ രണ്ട് സ്ഥലത്തല്ലല്ലോ, ഒരു സ്ഥലത്താണല്ലോ. എന്നുവെച്ചാൽ രണ്ടിൻ്റെയും സ്ഥാനം ഒരേ പാത്രം തന്നെ, ഒരേ പാത്രത്തിൽ തന്നെ രണ്ടും ഇരിക്കുന്നു. പക്ഷെ അവിടെ ആവരണം സംഭവിക്കുന്നു. ക്ഷീരം ഉദകത്തെ ആവരണം ചെയ്യും. ഇത് കണ്ടിട്ടാ, ഇത് വെള്ളമാണ്, ഇത് പാലാണെന്നറിയാൻ വയ്യ. വെള്ളത്തെ പാലാവരണം ചെയ്ത് ഒരു ദേശത്തിരുന്നു കൊണ്ടിരുന്നു. അത് സംഭവിക്കുന്നുള്ളൂ, ഇന്ന് ഭിന്ന ദേശം വരണമെന്ന് പറയുന്നതിനെ നിഷേധിക്കുക. ഒരു ദേശത്തിനും ആ ഒരു കാര്യത്തിന് വേണ്ടി ഉദാഹരണം പറയാണ്. ഒന്ന് ഖരമാണോ മറ്റൊന്ന് ദ്രാവകമാണോ, അത്തരത്തിലല്ല. ഒരേ ഒരു ദേശത്തിൽ തന്നെ ആവരണം സംഭവിക്കാം. ആവരണം സംഭവിക്കുന്നതുകൊണ്ടാണ് പാലിൻ്റെ കാശ് കൊടുത്ത് വെള്ളം വാങ്ങുന്നത്. തിരിച്ചറിയാൻ പാലാണോ വെള്ളമാണോ തിരിച്ചറിയാമെന്ന് വെച്ചാൽ കാഴ്ചയിൽ ഇവിടെയും ഇതിലെ പ്രത്യക്ഷത്തെക്കുറിച്ചാണ് പറയുന്നത്. കണ്ണുകൊണ്ട് കാണുമ്പോൾ അവിടെ പാത്രം കാണുന്നില്ല, മണ്ണേ ഉള്ളൂ, ഉരുളേ ഉള്ളൂ, അല്ലെങ്കിൽ ചൂർണമേ ഉള്ളൂ. ഇന്ദ്രിയ പ്രത്യക്ഷത്തിന് തടസ്സമായിരിക്കും ആഭരണം. മറ്റു രൂപങ്ങൾ, രൂപാന്തരങ്ങൾ തടസ്സമായിരിക്കും. ഒരു ദേശത്തിൽ എങ്ങനെ സംഭവിക്കും? പെട്ടാം വെള്ളം പാലവും കൂടി കലർത്തി കഴിഞ്ഞാൽ ഒരേ ഒരു പാത്രത്തിൽ തന്നെ ഒരേ ഒരു ദേശത്ത് തന്നെ ഒന്ന് മറ്റൊന്നിനും മറയ്ക്കുന്നു. അതെല്ലാ അംശത്തിലും എടുത്തിട്ട് ചോദിക്കരുത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ദേശത്തിൽ മറവ് സംഭവിക്കുമോ? സംഭവിക്കും. ഇവിടെ ദേശം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നു ഇതിരിക്കുന്ന പാത്രത്തെയാണ്. ഗൃഹാധികാരി കപല ചുണ ദേവമാനം അന്തർഭവ അനാവരണത്വം. പക്ഷെ ഇത് ഒരുപക്ഷെ സമ്മതിക്കാൻ തയ്യാറല്ല. ഇത് നിങ്ങളീ പറയുന്നത് എന്താണോ, പാലിൻ്റെയും വെള്ളത്തിൻ്റെയും അതിസൂക്ഷ്മമായ കണങ്ങൾ, അത് ദ്രാവകമായതുകൊണ്ടും തരളമായ ഒരു പദാർത്ഥമായതുകൊണ്ടും കൂടിക്കലർന്നിരിക്കുക, രണ്ട് കണികകൾ കൂടിക്കലർന്നിരിക്കുകയാണ്. അതുകൊണ്ട് പറയാം വെള്ളത്തെ പാൽ ആവരണം ചെയ്തിരിക്കുന്നു, പാലിനെ കാണാൻ പറ്റുന്നുള്ളൂ, വെള്ളത്തെ കാണാൻ വയ്യ, അത് സമ്മതിക്കാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പാത്രത്തെ എടുക്കുക, ഇപ്പം അവിടെ ആവരണമില്ല പാത്രത്തിൽ, പാത്രം കാണും. പക്ഷെ അവിടെ തന്നെ നിങ്ങൾ പറയുന്ന ചൂർണം അതിൽ അന്തർഭവിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ കപാലം രണ്ട് ഓട് അതതിൽ അന്തർഭവിച്ചിരിക്കുകയാണ്. എങ്ങനെ ഇത് രണ്ട് ശരിയാകും? മറ്റങ്ങനെയല്ല, രണ്ട് പ്രത്യേക കണികകൾ കൂടി ചേരുകയാണ്. അപ്പോൾ ഒന്ന് മറ്റൊന്നിനും മറയ്ക്കുന്നു, കൂടുതലുള്ളത് കുറഞ്ഞിരിക്കുന്നതിനും മറയ്ക്കും. വെള്ളം ഒരുപാടും കൂടി കഴിഞ്ഞാൽ പിന്നെ പാൽ കാണത്തില്ല, പാല് ഒരുപാട് കൂടിയാൽ പിന്നെ വെള്ളവും കാണത്തില്ല. രണ്ട് സമമായി ചേർത്താലും മതി, വെള്ളം കാണാൻ കഴിയത്തില്ല. ഇവിടെ അങ്ങനെയല്ല. മൃത്ത് എന്ന് പറയുന്ന ഒരേ ഒരു പദാർത്ഥമേ ഉള്ളൂ, രണ്ട് വ്യത്യസ്ത പദാർത്ഥങ്ങളില്ല. അത് പാത്രത്തെ എടുത്തു കഴിഞ്ഞാൽ അതിൽ കപാലാദി അവയവങ്ങൾ അതിൽ അന്തർഭവിച്ചിരിക്കുന്നു, മൃത്തിൽ ചൂർണം അന്തർഭവിച്ചിരിക്കുന്നു. അപ്പോൾ ഏകമായ ഒരു വസ്തുവിൽ എങ്ങനെ ആവരണം സംഭവിക്കും? മറ്റു പറയാം അത് ദ്രാവകമായതുകൊണ്ടാണ്. ഇവിടെ അതും പറയാൻ കഴിയില്ല, ഇത് ഖരപദാർത്ഥമാണ്. അതെങ്ങനെ സംഭവിക്കും? ഇവിടെയും ഭാഷ്യകാരൻ്റെ യുക്തി പറയുന്നത് ഇവിടെയും പദാർത്ഥം ഒന്നല്ല, പലതാണ്. നിങ്ങൾ പറയുന്നത് പലതായാൽ ആവരണമാകാമെന്നാണല്ലോ. മൃത്തെന്ന് പറയുന്ന ഒന്ന് തന്നെ അതിന് തർക്കമില്ല. പക്ഷേ മൃത്തിൽ നിന്നുണ്ടാകുന്ന ഓരോ വസ്തുക്കളും വേറെ വേറെ അല്ലേ? കാര്യം എന്നുള്ള നിലയ്ക്ക് വേറെയാണ്. ചട്ടി വേറെ, കലം വേറെ, എല്ലാം വേറെ വേറെ ആകുന്നല്ലേ. അവരുടെ മൃത്തിൽ നിന്ന് ആദ്യം ഒരു ഉരുളയുണ്ടാക്കിയത് ഒരു കാര്യമാണ്, അത് വേറെയാണ്. അതാണോ കപാലോ ഓടതാണോ, പിന്നെ വേറെ ഒരു ഉണ്ടാക്കുന്നു. ഇതിനെ അതിനെ പൊടിക്കുന്നു, അത് ചൂർണമാകുന്നു. ഓടിനെ ശകലങ്ങളാക്കുന്നു. ഇവിടെ ഓരോ സമയത്തും കാര്യങ്ങൾ വ്യത്യസ്തമാണ്, ഭിന്ന ഭിന്നമായിരിക്കുകയാണ്. കാര്യരൂപത്തിൽ ഇവയ്ക്ക് ഭേദമുണ്ട്. കാര്യരൂപത്തിൽ ഇവയ്ക്ക് ഭേദമുള്ളതുകൊണ്ട് ഒന്ന് മറ്റൊന്നിന് ആവരണമാകും. ഇതാണ് ഇവിടെ ചോദ്യം ചോദിക്കുന്നതൊക്കെ ഭേദവാദികളാണ്. അവർക്കാർക്കും ഈ യുക്തിയെ നിഷേധിക്കാൻ വയ്യ. നമ്മുടെ സ്ഥൂലമായ ബുദ്ധി ശരിയാണ്, മണ്ണെന്ന് പറയുന്ന ഒരു പദാർത്ഥമേ ഉള്ളൂ, അതിൽ അംശങ്ങളുണ്ട്, അതെല്ലാം ഒന്ന് തന്നെയാണ്, അതില്ലെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഭേദവാദിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഭിന്നങ്ങളാണ്, ഒന്നെന്ന് പറയാൻ പറ്റില്ല. ഒന്നെന്ന് പറഞ്ഞു പിന്നെ അവിടെ അദ്വൈതമായി. അപ്പോൾ അതിൻ്റെ നാമം ആകാരം കൊണ്ടത് ഭേദമാകുന്നു. പിണ്ഡം നാമരൂപവും കൊണ്ടത് കപാലത്തിൽ നിന്ന് വേറെയാണ്. കപാലം, ചൂർണം, ശകലം, അങ്ങനെ ഓരോ നാമരൂപങ്ങളെ കൊണ്ട് ഒരേ വസ്തുവിൽ തന്നെ പല ഭേദങ്ങളുണ്ടാവും. ആ വൃത്തം എന്നുള്ള ആലയ്ക്ക് ഒന്നാണ്. അത് തന്നെയാണ് ഇവിടെ സത്തിനെ സംബന്ധിച്ചും പറയാനുള്ളത്. സത്തെന്നുള്ള ആലയ്ക്ക് ഇതെല്ലാം ഒന്ന് തന്നെ, വ്യത്യാസമൊന്നുമില്ല. ഗീതാഭാഷയത്തിൽ അത് വിശദമായി ചർച്ച ചെയ്താണ് ആസദോ വിദ്യതേ ഭാവോട്. സത്തെന്നുള്ളവരേക്ക് ആ ഏകത്വത്തിന്, ആ ഏകത്വം അനുഭവ വിഷയമായി തന്നെ ഇരിക്കുന്നു. ഇവിടെ പറഞ്ഞല്ലോ സൻ ഘടഹ സൻ പടഹ എന്നെല്ലാം വിശദമായി ചർച്ച ചെയ്തത്. സദാത്മകമായി ഒന്നാണ്, പക്ഷേ അവിടെ ഭേദം വരുന്നു. ഇവിടെ മൃത്തിൽ എങ്ങനെ ഭേദം വന്നു? നാമരൂപങ്ങളെ കൊണ്ട് ഭേദം വന്നു. നാമവും ആകൃതിയും മാറിയല്ലോ. അതെന്തുകൊണ്ട് മാറി? അത് കുലാലന്റെ പണിയാണ്. കുലാലൻ അതിന്റെ കർമ്മം കൊണ്ട് ആ ഭേദം വന്നു. എന്നിട്ട് നിങ്ങൾ പറയുമോ ഇത് ഒന്നാണ്, ചട്ടിയാണ്, കലം എന്ന് പറയാൻ പറ്റില്ല. പല രീതിയിലുള്ള ഭേദമുണ്ട്. അതിൻ്റെ അർത്ഥക്രിയ, കാര്യത്വം, പ്രയോജനക്ഷമത, അതുകൊണ്ട് അത് മാറുന്നു. ഒന്നിൻ്റെ പ്രയോജനമുണ്ട്, മറ്റൊന്നുണ്ട്. ഒന്നുകൊണ്ട് ചെയ്യുന്ന അല്ല, വേറൊന്നുകൊണ്ട് ചെയ്യുന്നു. പല രീതിയിലും അവിടെ ഭേദം വരുന്നു. അപ്പോൾ നമുക്ക് പറയാം, എന്താണ് പാരമാർത്ഥികമായി മൃത്യേകമാണ്, പക്ഷേ വ്യാവഹാരികമായി അതിൽ ഭേദങ്ങൾ വരുന്നു. അതുപോലെ അത് തന്നെയാണ് പ്രപഞ്ചകാരണമായിരിക്കുന്ന സത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അത് പാരമാർത്ഥികമായി അതേകമായിരിക്കുന്നു. വ്യാവഹാരികമായി ഭേദം വരുന്നു നാമരൂപങ്ങളെ കൊണ്ട്. സൂര്യനിൽ നിന്നും ചന്ദ്രനിൽ നിന്നും ഭൂമിയിൽ നിന്നും എല്ലാം പറയുന്നു. സർവത്ര പറയുന്ന എന്താണ് അസ്ഥി എന്ന് സർവത്തിനോടും ചേർത്തും പറയുന്നുണ്ട്. അപ്പോൾ വ്യവഹാരത്തിൽ തന്നെ ആ ഏകത്വത്തിൻ്റെ അനുഭവമുണ്ട്, വ്യവഹാരത്തിൽ തന്നെ ഭേദാനുഭവമുണ്ട്. അങ്ങനെ വരാൻ പാടില്ല, പക്ഷെ വരുന്നു. അത് ഉപാധികൾ കൊണ്ട് സംഭവിക്കാം. ഏകമായ വസ്തുവിൽ തന്നെ നാമരൂപാധി ഉപാധികൾ കൊണ്ട് ഭേദം വരാം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഈ കാര്യം പറഞ്ഞു വരുന്നത്. സത്യേകമാണെങ്കിൽ പിന്നെ എങ്ങനെ കാര്യം വരും? ഉപാധി ഭേദങ്ങൾ കൊണ്ട് വരാം. അതെങ്ങനെ ഉപാധി ഭേദം വരുന്നു? അത് അനുഭവമാണ്. അനുഭവമല്ലേ ഉപാധി ഭേദങ്ങൾ? ഏകമായ സത്ത്, സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, ഞാൻ, നീ എന്നുള്ള ഈ ഭേദങ്ങൾ അനുഭവസിദ്ധമായ കാര്യമാണ്. അത് എന്നാലും അതെങ്ങനെ വരുന്നു? ഏകത്തിൽ എങ്ങനെ വരുന്നു? ശരി, അത് ഏകത്തിൽ എങ്ങനെ വരുന്നു എന്ന് നിന്റെ യുക്തിക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ അതിനെ വിളിച്ചോളുക. അനിർവചനീയം എന്നേ പറയാനുള്ളൂ. നിർവചിക്കാൻ വയ്യ, മായ. പക്ഷെ അത് സംഭവിക്കുന്നു. രണ്ടിനെ അംഗീകരിക്കേണ്ടി വരും. എങ്ങനെയാണോ നാനാത്വ പ്രതീതി ഉള്ളത്, അതുപോലെ തന്നെ ഏകത്വ അനുഭവമുണ്ട്. മൃദാത്മന മൃദ്രൂപത്തിലുള്ള ഏകത്വ അനുഭവമുണ്ട്. ഇതിലെല്ലാത്തിനും വന്ന് നിഷേധിക്കാൻ വയ്യ. അതേ മൃത്തിൽ തന്നെ കാര്യരൂപത്തിൽ ഭേദവും അനുഭവപ്പെടുന്നു. ഇത് രണ്ടും അനുഭവത്തിൽ വരുന്നുണ്ട്, രണ്ടും അംഗീകരിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ രണ്ടിനെയും പൊരുത്തപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ, ഒരു പൊരുത്തക്കേട് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ പൊരുത്തക്കേടായിട്ട് അംഗീകരിക്കുക. അവിടെ പിന്നെ അതിനോട് ഗുസ്തി പിടിക്കാൻ പോയിട്ട് എന്താ കാര്യം? അനുഭവത്തെ അംഗീകരിക്കുന്നതിനെന്താ തകരാറ്? ആ അനുഭവത്തിന് സമാധാനമില്ല എന്നുള്ളതാണ്. ആ സമാധാനത്തെയാണ് ഈ പറയുന്നത്. ആ വൈരുദ്ധ്യം തന്നെയാണ് സമാധാനം. വേറെ സമാധാനത്തിൻ്റെ ആവശ്യമില്ല അവിടെ. ആ വൈരുദ്ധ്യത്തിന് ശങ്കരാചാര്യർ പറയുന്നതാണ് മായ. അതിനാണ് അതിൻ്റെ സമാധാനം. അനുഭവസിദ്ധമായ കാര്യം. അതിന് പുറത്തു നിന്ന് ഒരു സമാധാനം കൊണ്ടുവരേണ്ട കാര്യമില്ല. ആ അനുഭവം തന്നെയാണ് സമാധാനം. അത് മാത്രമേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. അതുകൊണ്ട് വിഭക്താനാം കാര്യാന്തരത്വ ഭിന്നങ്ങളായിരിക്കുന്നവ, മൃത്തിൽ നിന്ന് ഭിന്നമായി ഉണ്ടാകുന്ന ചൂർണം, കപാലം, ശകലം എന്നുവെച്ചാൽ അതിൻ്റെ കഷ്ണങ്ങൾ, ഇതെല്ലാം കാര്യാന്തരം. ഓരോന്നും വേറെ വേറെ കാര്യങ്ങളാണ്. അത് അംഗീകരിച്ചേ മതിയാവും. അങ്ങനെയാണെങ്കിൽ ആവരണത്വം ഉപപത്തെ, ഇവിടെ ഈ ഞാൻ പറയുന്ന ആവരണത്വം നിങ്ങൾക്ക് അംഗീകരിച്ചേ പറ്റൂ. നിങ്ങളുടെ അനുഭവത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഇത് അംഗീകരിച്ചേ പറ്റും. ഇല്ലെങ്കിൽ പറയേണ്ടി വരും ഞാൻ ഒരു അനുഭവത്തെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ബോധമില്ലാത്തവരടുത്ത് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമുണ്ട്. ബോധമുള്ളവരുടെ പറയുന്നു ശാസ്ത്രചർച്ച പാമരന്മാർക്ക് വേണ്ടിയുള്ളതല്ല, അത് കുറച്ച് ചിന്തിക്കാനും മനസ്സിലാക്കാനും വിവേകമുള്ളതിന് വേണ്ടിയിട്ടാണ്. അല്ലാത്തവർക്ക് ഇതിലും ഇടപെടേണ്ട കാര്യമില്ല. ശാസ്ത്ര ചിന്തകാനാന്ത് ഏഷ പരീക്ഷ, ചിന്തിക്കാൻ കഴിയുള്ളവർക്കാണ് ഇവിടെ ഈ പറയുന്ന യുക്തിയും മറ്റു കാര്യങ്ങളും. നമ്മുടെ തകരാറെന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കാതെ യുക്തി പ്രയോഗിക്കും, അത് പറയും അതാണ് യുക്തിഭാഗം, അതംഗീകരിക്കാൻ പറയും. അതുകൊണ്ട് സത്കാര്യവാദത്തെ ഇവിടെ അരക്കിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ് ഭാഷകാർ. നിങ്ങളുടെ ഒരു യുക്തി കൊണ്ടും അതിനെ നിഷേധിക്കാൻ സാധ്യമല്ല. അത് നിഷേധിക്കാൻ സാധ്യമല്ലെങ്കിൽ പ്രപഞ്ച കാരണം സത്താണ്, കാര്യപ്രപഞ്ചവും ആ സത്ത് തന്നെ, ഇത് അംഗീകരിക്കേണ്ടി വരും. അപ്പോൾ ചുരുക്കത്തിൽ എന്താണ്, പാത്രം എന്നും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ഇത് എന്നും ഉണ്ടായിരിക്കും ചെയ്യും. പിന്നെ ഇതൊക്കെ ഇത് കേവലം ആവിർഭാവ തിരോഭാവം. ബ്രഹ്മസൂത്രത്തിലാദ്യം നമ്മൾ ചർച്ച ചെയ്ത അനാദിർ അനന്തോയം സംസാര, ഇത് അനാദി അനന്തമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അനാദി അനന്തമായി ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു, ഇതിനൊരു അവസാനമില്ല. കടലിലെ തിര പോലെ അതിൽ ഓരോ തിര ഉണ്ടാകുന്നു അവസാനിക്കുന്നു, ഉണ്ടാകുന്നു അവസാനിക്കുന്നു, എന്നാൽ ഇതിനൊരു വിരാമം അത് സംഭവിക്കുന്നില്ല. അതുപോലെ ഈ സംയുക്ത സമുദ്രം, അതിലിങ്ങനെ ഓരോ കായങ്ങൾ ശരീരങ്ങൾ നാനാരൂപത്തിൽ ഇതുണ്ടായി മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതിനൊരു ചെറിയ ഉദാഹരണം എടുത്തതെന്നേ ഉള്ളൂ, മണ്ണും പാത്രവും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ബുദ്ധിക്കകത്ത് ഒതുക്കി ഒന്ന് ഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. അത് തന്നെയാണ് ഈ സമഷ്ടിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് സത്താണ്, സദാ ഉള്ളത് തന്നെയാണ് കാര്യം. അല്ലാതെ നമ്മൾ കരുതുന്നത് പോലെ കുലാലൻ പണിപ്പെട്ടുണ്ടാക്കിയെടുത്താണ്, സദാപ്രതീക്ഷ ഒന്നും ഉണ്ടാകുന്നില്ല, അതിന് ആവരണമുള്ളതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഉടൻ അടുത്ത ചോദ്യം വരുന്നു. ചോദ്യം ചോദിക്കുന്ന ആള് നിർത്താൻ തയ്യാറല്ല. ആവരണ അഭാവേ ഏവ യത്ന കർത്തവ്യം ചെയ്തു. നിങ്ങളീ പറയുന്ന യുക്തി അനുസരിച്ചാണെങ്കിൽ പാത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊരു പണിയും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ കാണുന്ന എന്താണ്, കുലാലൻ വളരെ കഷ്ടപ്പെട്ട് മണ്ണ് കൊണ്ടുവന്ന് വെള്ളം ചേർത്ത് കുഴച്ച് അതിനെ പരുവപ്പെടുത്തി നല്ല പശ്ചിമയുള്ളതാക്കി ഉരട്ടി ഒത്തിരി നേരത്തെ പണി കൊണ്ടേ ഒരു പാത്രമാകത്തുള്ളൂ. ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. നിങ്ങളെന്താ പറയുന്ന, പാത്രം എപ്പോഴും ഉണ്ട്, ആവരണം ഉള്ളതുകൊണ്ട് കാണുന്നില്ല അനുഭവപ്പെടുന്നില്ല, ആവരണം മാറ്റിയാൽ കാണും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു വസ്തുവിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല പരിശ്രമം വേണ്ടിയിരിക്കുന്നത്, അതിൻ്റെ ആവരണത്തെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഒന്നുകൂടി മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു ഒരു ബാള് പോലും, ഇവിടെ പാത്രം കാണുന്നില്ലല്ലോ, അതിൽ ആവരണമാണ്. അങ്ങനെയാണെങ്കിൽ ഇതങ്ങ് മാറ്റിയാൽ മതി, ഇതിനങ്ങ് പൊടിച്ചു കഴിഞ്ഞാൽ മതി. എന്നാൽ അവിടെ പാത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൻ്റെയും ഇടിക്കും കുഴയ്ക്കും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. സഹകാരി കാരണങ്ങളൊന്നും വേണ്ട. എന്താണ് ചക്രം, ദണ്ട്, പാശം, ഇങ്ങനെ പല സാധനങ്ങളും വേണം അതുണ്ടാക്കാൻ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്താണോ ആവരണം അതിനെ അങ്ങ് നശിപ്പിക്കുക. ഒരു വടിയെടുത്ത് ഒരു അടി കൊടുക്കുക, ഉരുള കൂട്ടെ. ആവരണം മാറിക്കഴിഞ്ഞാൽ കാര്യം കാണണമല്ലോ. അപ്പോൾ കുലാല പ്രവൃത്തി ആവരണ നാശത്തിന് വേണ്ടിയായിരിക്കും, അല്ലാതെ ഘട ഉത്പത്തിക്ക് വേണ്ടി ആയിരിക്കരുത്. പക്ഷെ ഇവിടെ കാണുന്ന എന്താണ്, കുലാലൻ ഘടത്തിൻ്റെ ഉത്പത്തിക്ക് വേണ്ടി പരിശ്രമിക്കും. അപ്പോൾ അത് വേറെയുള്ള സംഗതി. നിങ്ങളീ പറയുന്ന പോലെ അല്ലല്ലോ, കാര്യം സദാ ഉണ്ട്, കേവലം ആവരണം, അതിൻ്റെ കാര്യങ്ങൾ അതിന് ആവരണമായി പ്രതിബന്ധമായിരിക്കുന്നു എന്ന് കഴിഞ്ഞാൽ അത് മാറ്റിയാൽ മതി. ഉത്പത്തിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളൊന്നും ആവശ്യമില്ല. അതാണ് ഇവിടെ ചോദിക്കുന്നത്. ആവരണ അഭാവേവ യത്നകൃത്വ വിധിച്ചേ വിശദീകരിക്കുന്ന പിണ്ടകപാലാവസ്ഥയോഹോ വിദ്യമാനമേവ കടാധികാരിയും ആവൃതത്വ ഉപലഭ്യത ഇതിച്ചേ. ആ ചോദ്യത്തെ വിശദീകരിക്കുകയാണ്. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നു, എന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത്? മണ്ണ് തന്നെ പിണ്ടാവസ്ഥയിലിരിക്കുന്നു, ഉരുള രൂപത്തിലിരിക്കുന്നു, കപാലാവസ്ഥയിലിരിക്കുന്നു, അങ്ങനെ ഇരിക്കുന്നുണ്ട്. അവിടെ പാത്രമുണ്ട്, കുലാലെണ്ണം കഷ്ടപ്പെട്ടത് ഉണ്ടാക്കുന്നതിന് മുമ്പും പാത്രമുണ്ട്. വിദ്യമാനസേവ ഘടാധികാരിയും ഉള്ളത് തന്നെ ആവൃതത്വം നോക്കലഭ്യത. ഇതൊക്കെ ആവരണമായിരിക്കുന്നുള്ളത് അനുഭവിക്കാൻ കഴിയുന്നില്ല, ഉണ്ട് പക്ഷെ അറിയാൻ കഴിയുന്നില്ല, ഇതല്ലേ പറയുന്നത്? അങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ പിന്നെ ആവരണം നശിപ്പിച്ചാൽ മതി, ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമത്തിന്റെ ആവശ്യമില്ല. ഇത് പോകുന്നത് പ്രപഞ്ചകർണത്തിലേക്കാണ്. നിങ്ങളീ പറയുന്ന സത്കാര്യവാദം അനുസരിച്ചാണെങ്കിൽ ഈശ്വരന്റെ പോലും ആവശ്യമില്ല, ഈശ്വരന് ഒരു പണിയില്ലാതാകും. എന്തുകൊണ്ട്? ഇതെല്ലാം ഉണ്ട് എപ്പോഴും, ആ സത്തിൽ ഈ പ്രപഞ്ചമെല്ലാം അങ്ങനെ തന്നെ ഉണ്ട്. ഒരാവരണം ഉള്ളത് കൊണ്ട് ഇത് ഇങ്ങനെ കാണുന്നില്ല, ആവരണം മാറുമ്പോൾ ഇതിങ്ങനെ കാണുന്നു, ഇങ്ങനെ പറയേണ്ടി വരും. ഘടാദി കാര്യാർത്ഥിന തദാവരണ വിനാശീവേന കർത്തവ്യ ഘടാദി ഉത്പത്തു. അപ്പോൾ നമുക്ക് പാത്രം വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നോക്കുക, മണ്ണ് നോക്കുക. നോക്കുമ്പോൾ നിങ്ങളുടെ യുക്തി അനുസരിച്ച് ഇത് ആ മണ്ണിപ്പോൾ ഒരു പ്രത്യേക ഷേപ്പിലിരിക്കുന്നു. ഈ ഷേപ്പാണ് അടുത്ത് പാത്ര രൂപത്തിന്, പാത്രത്തിൽ മണ്ണല്ലാതെ ആ ഷേപ്പല്ല വേറെ ഒന്നുമില്ലല്ലോ. അത് ചോദ്യം ചോദിക്കുന്ന ആൾ സമ്മതിക്കുന്നുണ്ട്. പാത്രം എന്ന് പറയുന്നത് ആ ഒരു പ്രത്യേക ആകാരം അല്ല, പുതുതായിട്ടൊന്നും അതി വന്നിട്ടില്ല, പുറമേ നിന്ന് നമ്മളതിനൊരു പേരും കൊടുക്കുന്നു. അപ്പോൾ കുലാലിൻ്റെ ജോലി എന്തായിരിക്കും? അടിച്ച ഷേപ്പ് മാറ്റുക, അതായിരിക്കും ജോലി. അല്ല പുതുതായിട്ടൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല, ഉരുണ്ടിരുന്ന് അതിനെ തട്ടിക്കളയുന്നു. ആവരണ വിനാശ് ഘടാധികാരി അർത്ഥന ഘടം തുടങ്ങിയ കാര്യങ്ങളെ അർത്ഥിക്കുന്നവൻ, അത് വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവൻ, അത് ആവരണ വിനാശയ പ്രയത്നം. ആവരണ നാശത്തിനുള്ള പ്രയത്നം മാത്രം മതി, കാര്യ ഉത്പത്തിക്ക് വേണ്ടിയുള്ള പ്രയത്നം ആവശ്യമില്ല എന്നാണ്. ന ഘടാദി ഉത്പത്ത്, ഉത്പത്തിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട കാര്യമില്ല. പക്ഷേ എന്നെ ചെയ്തത് അസ്തി, ഇങ്ങനെയല്ല ലോകത്ത് കാണുന്നത്. നിങ്ങൾ പറയുന്ന യുക്തിയും ലോകത്തിൽ പ്രായോഗികമായി കാണുന്ന കാര്യങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. യുക്തിയിലൂടെ പല കാര്യങ്ങളും സമർത്ഥിക്കാം, അനുഭവം അതിനെ സമർത്ഥിക്കുന്നില്ലെങ്കിൽ ശരിയാകത്തില്ല. യുക്തിയുടെ അനുഭവമുണ്ട്. എന്നാൽ ചെയ്ത ദൃശ്യ ലോകത്ത് അങ്ങനെ കാണുന്നില്ല. പാത്രം വേണമെന്നുള്ളവൻ പണിയെടുക്കുന്നുണ്ട്, പണിയെടുത്ത് കഷ്ടപ്പെട്ട് അങ്ങനെ ഒരു സാധനത്തെ ഉണ്ടാക്കിയെടുക്കുന്നു. അത് നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഇത് ആവരണമാണ്, അതുകൊണ്ട് കാണുന്നില്ല, അത് അവിടെ തന്നെ ഉണ്ടെന്നെല്ലാം പറയുന്നതൊക്കെ ശുദ്ധ അസംബന്ധമാവും. തസ്മാത് അയുക്തം വിദ്യമാനസിക ആവൃതത്വം അനുപലബ്ധരുതി. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ഈ സത്കാര്യവാദം അത് അയുക്തം, അത് യുക്തിക്ക് നിരക്കുന്നതല്ല. കേൾക്കുമ്പോൾ എന്തോ യുക്തി ഉള്ളതുപോലെ തോന്നും. പറഞ്ഞു വരുമ്പോൾ ആവരണം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തോന്നും ഈ പറയുന്നതിലെന്തോ ശരിയുണ്ട്. പക്ഷെ അയുക്തം യുക്തിക്ക് നിരക്കുന്നതല്ല. വിദ്യമാനസിക ആവൃതത്വ അനുപലബ്ധി, അതവിടെ ഉണ്ട്, എപ്പോഴും ഉള്ളതാണ്, അതിനൊരു ആവരണമുണ്ട്, അതുകൊണ്ട് അത് കാണുന്നില്ല, ഇങ്ങനെയെല്ലാം പറയുന്നത് അനുഭവത്തിനോ യുക്തിക്കോ നിരക്കുന്നതല്ല. ഇത് ചേച്ചി പറയുന്ന വീണ്ടും സിദ്ധാന്തി പറയുന്നു, നിങ്ങളീ പറയുന്നത് ശരിയല്ല, ഞങ്ങൾ പറഞ്ഞാണ് ചേച്ചി. ഞാൻ പറഞ്ഞതിന് സമർത്ഥിക്കാം. നിങ്ങൾ പറയുന്നതിനും കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ്? അതാണ് പറയുന്നത് അനിയമ. നിങ്ങൾ പറയുന്നതിൽ കുറച്ച് കാര്യങ്ങളുള്ള എന്തെന്നുവെച്ചാൽ പറയാം. ചിലയിടത്ത് നഹി വിനാശം മാത്ര പ്രയത്നാദേവാ ഘടാദി അഭിവൃദ്ധി നിയത. ചില സ്ഥലത്ത് ആവരണത്തെ നശിപ്പിച്ചാൽ കാര്യം അനുഭവവിഷയമാകും, അത് മതി. പാത്രം ഉണ്ടാക്കി തുണി കൊണ്ട് മൂടി വെച്ച് തുണി മാറ്റിക്കഴിഞ്ഞാൽ പാത്രം കാണും, അതാണ് അനിയമ എന്ന് പറഞ്ഞാൽ. അവിടെ ശരിയാണ് നിങ്ങളീ പറയുന്നത്. അല്ലെങ്കിൽ പെട്ടിക്കകത്ത് പാത്രം വെച്ച് കൂട്ടി താക്കോല് കളഞ്ഞു പോയി, പെട്ടി പൊളിച്ചു കഴിഞ്ഞാൽ പാത്രം കാണാൻ പറ്റും. മുറിക്കകത്ത് വെച്ച് കൂട്ടി വെച്ച് താക്കോല് കാണുന്നില്ല, കതവ് പൊളിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവിടെയൊക്കെ എന്താണ്? ആവരണ വിനാശത്തിന് വേണ്ടി പ്രയത്നം ചെയ്യണമെന്ന് സമ്മതിച്ചു. അവിടെ അത് മാത്രം മതി. നേരത്തെ തന്നെ കാര്യം ശരിയാക്കി വച്ചിരിക്കുകയാണ്. ഒരു ആവരണം കൊണ്ട് അത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ആവരണത്തിന്റെ നാശത്തിന് വേണ്ടി പ്രവർത്തിക്കാം. അവിടെ പിന്നെ കുലാലിന്റെ ആവശ്യമില്ല, ആർക്ക് വേണമെങ്കിലും വിറ്റിയിടിച്ചോളെ. പക്ഷേ സർവത്ര അങ്ങനെയാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. വിനാശ മാത്ര പ്രയത്നാദേവ ഘടാദ്യ അഭിവ്യക്തി നിയത. കേവലം എന്താണോ ആവരണമായിരിക്കുന്നത് അതിന്റെ നാശത്തിന് വേണ്ടിയുള്ള പ്രവൃത്തി കൊണ്ട് പാത്രം അനുഭവവിഷയമാകുന്നു എന്ന് ഞങ്ങൾ പറയുന്നില്ല. അങ്ങനെയല്ല ഞങ്ങൾ പറയുന്നതിന്റെ താല്പര്യം. ഇനി ആവരണം ഉള്ളിടത്ത് തന്നെ എന്താണ് നോക്കുക. തമാദ്യാവൃതി ഘടാതു പ്രതിപാദ്യത്വത്വ പ്രയത്ന ദർശനം. മുറിക്കകത്ത് പാത്രമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, ലൈറ്റില്ല, കാണാൻ പറ്റുന്നില്ല. അവിടെയും ആ അനുഭവത്തിന് വേണ്ടി പ്രവൃത്തി ആവശ്യമാണ്. അതാണ് വിളക്ക് കൊടുത്തുന്നില്ല, അതൊരു പ്രവൃത്തിയല്ലേ. ഇപ്പോൾ ഘട അഭിവ്യക്തി, അതിന് നേരത്തെ പറഞ്ഞെന്താണ്, അത് അനുഭവത്തിന് വിഷയമാകും. കണ്ണുകൊണ്ട് അതിനെ കാണാൻ കഴിയുക, അല്ലെങ്കിൽ സ്പർശിച്ചറിയാൻ കഴിയുക, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ ദീപജ്വലനം പോലെയുള്ള പ്രവൃത്തിയുടെ ആവശ്യമാണ്. ഇനി തുണി കൊണ്ട് മൂടി വെച്ചിരിക്കുകയാണെങ്കിൽ തുണി മാറ്റുന്നതിന് പ്രവൃത്തി ആവശ്യമില്ല, അവിടെ ആവശ്യമുണ്ട്, പ്രവൃത്തി ആവശ്യമുണ്ട്. എല്ലാം കൊണ്ട് മൂടിയിരിക്കുന്നിടത്ത് പ്രകാശം കൊണ്ടുവരണം, അതിനൊരു പ്രവൃത്തി ആവശ്യമാണ്. അപ്പോൾ പ്രവൃത്തി ആവശ്യമില്ല നിങ്ങൾ പറയുന്നില്ല, നിങ്ങൾ പറയുന്ന പ്രവൃത്തി ആവശ്യമുണ്ട്. അതുപോലെ പാത്രം ഉണ്ടാക്കുന്നതിനും കുലാലൻ്റെ പ്രവൃത്തി ആവശ്യമാണ്. ആ കാര്യം മണ്ണിലുണ്ട് എങ്കിലും അതിനെ നിങ്ങൾക്ക് കാണണമെങ്കിൽ കുലാലൻ്റെ പ്രവൃത്തി അവിടെ ആവശ്യമാണ്. എങ്ങനെയാണോ ഇരുട്ടത്ത് ദീപം ജ്വലിപ്പിക്കുന്ന പ്രവൃത്തി ആവശ്യമായിരിക്കുന്നത്, അതുപോലെ പ്രവൃത്തി ആവശ്യമാണ്. അപ്പോൾ പൂർവപക്ഷി പറയുന്നു, എന്ന് പറഞ്ഞാലും നിങ്ങൾ പറയുന്ന ഇതുമായിട്ട് യോജിക്കുന്നില്ല. ഇരുട്ടിലിരിക്കുന്ന ഒരു വസ്തുവിനെ കാണുന്നതിന് വേണ്ടി ദീപം ജ്വലിപ്പിക്കുന്ന പ്രയത്നം ആവശ്യമുണ്ടെന്ന് പറയുന്നു, അത് നമുക്ക് മനസ്സിലാവും. അതായത് ഞങ്ങൾക്ക് തർക്കമില്ല, പൂർവപക്ഷി അത് വേണം. പക്ഷെ നിങ്ങൾ പറയുന്നതനുസരിച്ച് മണ്ണിൽ നിന്ന് പാത്രം ഉണ്ടാക്കുന്നതിന് പ്രവൃത്തിയുടെ ആവശ്യമുണ്ട്, ആവരണം നശിപ്പിച്ചാൽ എന്തിനാ? ഇവിടെ പോലും ഇരുള് കൊണ്ട് മൂടിയിരിക്കുന്നിടത്ത് പോലും നിങ്ങളുടെ പ്രവൃത്തി എന്ന് പറയുന്നത് എന്തിനു വേണ്ടി? ആവരണത്തെ നശിപ്പിക്കാനാണ്. എന്തിനാ ദീപം ജ്വലിപ്പിക്കുന്നത്? പാത്രത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് എന്താണ്, അവിടെയുള്ള ഇരുളിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അവിടെയും ആവരണ നാശത്തിന് വേണ്ടിയുള്ള പ്രവൃത്തി കാണുന്നുള്ളു. ഇരുളിലിരിക്കുന്ന വസ്തുവിനെ കാണുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തി കേവലം ആവരണ നാശത്തിന് വേണ്ടി മാത്രമേ ഉപകരിക്കുന്നുള്ളൂ, ഇരുളിനെ ഇല്ലാതാക്കാൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെയും പ്രവൃത്തി ആവരണ നാശത്തിന് വേണ്ടി മാത്രമായിരിക്കും, അല്ല പാത്രത്തെ ഉണ്ടാക്കാൻ വേണ്ടി ആയിരിക്കരുത് എന്ന് ചോദ്യകർത്താവ് പറയുകയാണ്. നിങ്ങളുടെ യുക്തിയിൽ പോരായ്മയുണ്ട് എന്ന് ബോധിപ്പിക്കുകയാണ് സിദ്ധാന്തി, അദ്വൈതി ബോധിപ്പിക്കുകയാണ്. രണ്ടു വാസ്തവത്തിൽ ഒന്നല്ലേ സംഭവിക്കും, ആവരണം തടസ്സമാണ്, ആവരണത്തെ മാറ്റുന്നതിനുള്ള പ്രവൃത്തി. ഇവിടെ ഇരുളാണ് ആവരണം, അത് തടസ്സമാണ്, അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തി. ഇതിനല്ലാവിനെന്താ പ്രവൃത്തി കൊണ്ടെന്താ വിശേഷം, എന്താ സംഭവിക്കുന്നത്? ഇതിനെ അംഗീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ആവരണത്തെ നശിപ്പിച്ചാൽ മതി എന്ന് വെച്ചാൽ, ആദ്യം മണ്ണ് ഉരുള ആക്കി വയ്ക്കുമ്പോൾ അത് പാത്രമെന്ന് പറയുന്ന കാര്യത്തിന് ആവരണമാണ്, അതുകൊണ്ട് ഉരുളയെ നശിപ്പിച്ചാൽ മതി. അപ്പോൾ അവിടെ പാത്രം കാണണം പറയുന്നത്.
1: ഓം നമ ശിവായ. Dear listeners of Shaivam.org Radio, the size of our audio collection continues to grow day by day. We now host more than 25,000 audio recordings. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai Music and Thirumurai Discourses will be broadcast on Thiruneriya Tamilosai. Philosophical Discourses and Periyapuranam Lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.